0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: ഇതുപോലെ അവിടെ അനവധി കമ്പനികള് ഫാക്ടറികള് പലതരത്തിലുണ്ടായ ഷോപ്പുകള് ഇതൊക്കെ ഈ ടൗണൊക്കെ എങ്ങനെയുണ്ടായത് പുറത്തെ മനസ്സിലെ വാസന അത് പുറമേക്ക് പ്രകാശിച്ചതാണെന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഈ വാസനകൾ ഉള്ളിടത്തോളം കാലം ഈ വാസന ഈ ആസത്തിൽ ഒരു ബീജം ഒരു വൃക്ഷത്തിന്റെ വിത്ത് എന്തിനാണ് വൃക്ഷത്തിന്റെ ഈ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ വൃക്ഷത്തിന്റെ ഒരു വിത്ത് ആ വിത്തിന് ആരംഭിച്ചിട്ട് എവിടെ അവസാനിക്കുന്നത് വിത്തിൽ അവസാനിക്കും വിത്ത് മുളച്ച് വൃക്ഷമായി തീർന്നു പിന്നെ ചെടിയായി ഈയട് പിന്നെ മരമായി പിന്നെ കൊമ്പുകളായി ചില്ലകളായി തീർന്നു തളിരായി തീർന്നു പിന്നീട് പൂവായി കായായി പിന്നെ വിത്ത് അതായത് ഇതിന്റെ ബീജം അതായി കഴിഞ്ഞാലോ കായയായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന്റെ പരിണാമം വരും പിന്നെ പരിണാമം ഇല്ല എന്നിട്ട് അപ്പൊ വിത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വിത്ത് വരെ എത്തും അത് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിണാമം വരും എന്നിട്ട് പിന്നെ വേറെ ഒന്നുമില്ല ഒരാള് പിന്നെ ആചരിച്ചു വന്നു പഠിക്കാൻ പോയി അത് കഴിഞ്ഞു പഠിപ്പ് കഴിഞ്ഞു വന്നു ഉദ്യോഗത്തിന് പോയി അവിടെ ചോദിച്ചു ഇവിടെ നോക്കി ഏതെങ്കിലും ഒരു ഉദ്യോഗം കിട്ടി അവിടെ കൂട്ടിണ്ടാവേണ്ട ചെറിയ വീട് കെട്ടണം നമുക്ക് കൂടാണ്ട് കഴിയില്ല അങ്ങനെ കൂട്ടി കെട്ടി കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചു ഏതുവരെയാണ് ഇയാളുടെ ഈ പോക്കും വികാസവും ഒക്കെ അതിന്റെ കുട്ടികൾ പയ്യ ഇനി ആ കുട്ടികളെ വളർത്താം ആ കുട്ടികൾക്ക് കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുക ആ കുട്ടിയെ കല്യാണം കഴിച്ചു കുട്ടിയെ ഇതൊക്കെ കഴിഞ്ഞ ഇനിയെല്ലാം ബാത്റൂം കാണുന്നു പറഞ്ഞപ്പോ അല്ല ആശ്രമത്തിൽ വന്നിട്ട് അപ്പൊ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു ബീജത്തിൽ നിന്ന് ആരംഭിച്ച് ബീജത്തിൽ അവസാനിക്കുന്നു കാണാം. അപ്പൊ വാസന നശിക്കുന്നുണ്ടോ നശിക്കുന്നില്ല എന്നർത്ഥം വാസന ഇങ്ങനെ കൂടി കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ആ ബ്രഹ്മധ്യാനം കൊണ്ട് എന്നെ അതുകൊണ്ട് എന്നോട് അല്ല ബ്രഹ്മധ്യാനമാകുന്ന അഗ്നിയിൽ മാത്രമേ ഇത് ദഹിക്കൂ. അതിനാണ് കർമ്മയോഗം അനുഷ്ഠിക്കണം. ഗൃഹസ്ഥന്മാരൊക്കെ കർമ്മയോഗികളായിട്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞത് ചെറുതാണ്. ഗൃഹസ്ഥന്മാർക്ക് പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. സന്യാസിമാർക്ക് വേണമെന്ന് ചെയ്യുന്ന വളരെ മനസ്സിൽ തെളിച്ചുള്ളൂ വളരെ ചെറുതാണ് കർമ്മം നട്ടം. അവരുമൊക്കെ കർമ്മികളാണ് ഈ കലികാലത്ത് നട്ടം. ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെയൊരു കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് കർമ്മയോഗികളാണ്. കർമ്മയോഗികളായ എന്താ വ്യത്യാസം വെച്ചാൽ ഈ വാസന ചെയ്യപ്പെടുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വാസന ഉണ്ടാവില്ല. യജ്ഞസ്വരൂപേണ ചെയ്യുന്നു. യജ്ഞായ ആചരണ കർമ്മ സമഗ്രം പ്രവിധിയേറെ യജ്ഞത്തിനായി കൊണ്ട് ചെയ്യപ്പെടുന്നതായ കർമ്മമെല്ലാം ജയിക്കും. ഇല്ലാതായിരിക്കും അന്യത ഈ ഗാർഹിക കാര്യങ്ങൾക്കായിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വന്ത ജീവിതാനുഭവങ്ങൾക്കായിക്കൊണ്ടോ ചെയ്യപ്പെടുന്നതായ കർമ്മമുണ്ടോ അതൊക്കെ വാസനാസ്വരൂപമായിരിക്കും. ആ വാസന തന്നെ പിന്നെയും കർമ്മമാകുന്നു. ആ കർമ്മം ഫലമാവുന്നു. ഫലം അനുഭവിക്കാൻ ജന്മമാവുന്നു. ആ ജന്മത്തിൽ പിന്നെയും കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയും അറിഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജന്മങ്ങളെ കൊണ്ട് കർമ്മങ്ങളും കർമ്മങ്ങളെ കൊണ്ട് ജന്മങ്ങളും മാറി മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ കൊണ്ട് ഇതിന് വിട്ടു പോകാൻ കഴിയുന്നില്ല എന്നർത്ഥം. ഈ വിടുതി എങ്ങനെയുണ്ടാവുന്നു വാസനകളെയൊക്കെ കഴിക്കണം എന്നറിയ സാധ്യത ഒന്നുകിൽ അത് വേവിക്കണം അല്ലെങ്കിൽ പിന്നെ എന്താണ് വറക്കണം. വറുത്താലും പിന്നെ വേവിച്ചാലും പിന്നെ അത് കുറച്ചില്ല. വറക്കാനും വേവിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് എന്താണ് വെച്ചാൽ ഇനി വേവിക്കാന്നുള്ളത് ഈ ഭക്തി വറക്കാന്നുള്ളത് ജ്ഞാനമാകുന്ന അഗ്നിയിൽ വറത്തും ഈ വാസനകളൊക്കെ നിരന്തരമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം എപ്പോഴും ചെയ്തുകൊണ്ട് ബ്രഹ്മാകാരത്തിൽ ആ ധ്യാനമാകുന്ന അഗ്നിയിൽ ദഹിക്കും വാസനകളൊക്കെ. അതിനെയും ദഹിക്കുന്നു വേറെ ഒന്നും ദഹിക്കില്ല എന്നൊക്കെ. അപ്പൊ തീവ്രമായിരിക്കുന്ന ധ്യാനനിഷ്ഠ എപ്പോഴും ചെയ്യണം. അതാണ് സന്യാസിമാരൊക്കെ എപ്പോഴും ജ്ഞാനസമ്പത്തിയെ സമ്പാദിച്ച് ബ്രഹ്മനിഷ്ഠന്മാരായും ധ്യാനനിഷ്ഠന്മാരായും കഴിയണം. ഈ ഗൃഹസ്ഥന്മാരൊക്കെ എപ്പോഴും ഈശ്വരനെ വരിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും ഈ നാമം ജപിച്ചും കീർത്തനങ്ങളെ ആലപിച്ചും പൂജാ നമസ്കാരം തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളെ ചെയ്തും കഴിഞ്ഞു കൂടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവര് നാളെയും ജനിക്കേണ്ടി വരും. ആ ജനനം എങ്ങനെയാണെന്ന് നിശ്ചയമില്ല. എന്തോ പുണ്യവിശേഷം ഉണ്ടല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഇപ്പൊ നല്ല വംശത്തിൽ ജനിച്ചു നല്ല കുടുംബത്തിൽ ജനിച്ചു നല്ല ശരീരം കിട്ടി നല്ല വിദ്യാഭ്യാസം ഉണ്ടായി നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊരു പുണ്യമാണ്. ഈ നാളെ നിങ്ങൾ പോത്തോ എരുമയായിട്ട് ജനിക്കുന്നു എന്നാലോ ആരാ അതാണ് പറയുന്നത്? അപ്പോഴത്തെ കഷ്ടം എത്രയായി തീരും? ഒരു കൃമിയോ പീഡവുമായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ ഒരു മരണമായിട്ട് ജനിക്കുന്നു എങ്ങനെയൊക്കെ ആവുമോ? ഭരതമനുഷ്യൻ മഹാജ്ഞാനിയും ഭക്തനും വരുന്നു അദ്ദേഹം മാനായിട്ട് ജനിക്കേണ്ടി വന്നു. വൈഷ്ണവന്റെ മക്കള് നളഭൂരമണിഗിരിമാര് വൃക്ഷങ്ങളാ വേണ്ടി വന്നു. ഇങ്ങനെ എത്രയോ കഥകൾ ഉണ്ട്. അപ്പോ ഈ ജനനത്തിന് വ്യവസ്ഥയില്ല. കാരണം കർമ്മമാണ് ഈ സംസാര അനുഭവത്തിന് ഹേതു. അപ്പൊ കർമ്മം എങ്ങനെയിരിക്കുന്നുവോ അതുപോലെയാണ് ജന്മവും ജീവിതവും ഉണ്ടാവുക. ഒരാൾക്ക് കർമാനുസൃതമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ ഉണ്ടാവുന്നു. അതും ഈ വാസന മാറിയിച്ചോളും, വളരെ നല്ല ഒരാളാണെന്ന് വിചാരിച്ചോളൂ, ആ നല്ല വാസനകൾ അദ്ദേഹത്തിൽ വികസിക്കുകയാണ്. ചീത്തവാസന അതുകൊണ്ട് ഇല്ല എന്ന് വരുന്നില്ല. ആ ചീത്തവാസന വികസിക്കേണ്ട കാലമല്ല ഇപ്പൊ, അതുകൊണ്ട് വികസിക്കുന്നില്ല. കാലം വന്നാലും വികസിക്കും, ആളും മാറും. ആചാരങ്ങളെ നോക്കൂ, നല്ല വൈദിക ബ്രാഹ്മണനായിരുന്നു. എത്രയോ പ്രാവശ്യം അദ്ദേഹം കാട്ടിൽ പോയിട്ട് തന്നി ചമതിയൊക്കെ കൊണ്ടുവന്നിട്ട് ആരൊക്കെ സ്ത്രീകളെ ബന്ധങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തോന്നാത്തതായ ഒരു വിചാരം ഈ വൈശാസ്ത്രീ കണ്ടപ്പോണ്ടാവാൻ. പിന്നെ അതിന്റെ ഫലം എന്തായി തീർന്നു? പിന്നെ വൈശ്വരം താമസിച്ചു. വയസ്സായുള്ള അമ്മേച്ചന്മാരെ, യവനെയും കുറയായുള്ള ഭാര്യ, ഇതൊക്കെ വീട്ടിലുണ്ട്. എന്നിട്ടും ആ വീടിനും അവരെയൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലെ ആ വൈശാസ്ത്രിയോട് കൂടി താമസിച്ചു. കണ്ണി കണ്ട വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ തട്ടിപ്പറിക്കുക, കക്കുക, ഇതുപോലെ ഈ മൃഗങ്ങളൊക്കെ വേട്ടയാടി കൊണ്ടുവന്നിട്ട് മാംസം തിന്നുക, ഇതൊക്കെ ചെയ്യുക. വാസ്തവത്തിൽ കുറെ കാലം മുമ്പായിരുന്നെങ്കിലും ഈ ഒരു കാര്യങ്ങളെ തന്നെ സ്മരിക്കാനേ കഴിയില്ല. എന്താ ഇത് കാരണം? അന്നത്തെ വാസന എങ്ങനെയായിരുന്നു, ഇന്നത്തെ വാസന എങ്ങനെയാണ്, അവ എന്തെല്ലാം വാസനയാണ് ഒരാളിലുള്ളത്, എപ്പോഴൊക്കെ അത് വികസിക്കുക, അറിയില്ല. അതുകൊണ്ട് വാസനകളെ വളർത്താനും വേവിക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകളാവാതെങ്കിലും ധരിക്കാൻ പരിശ്രമിക്കണം. നിഷ്കാമരൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ത് കാര്യം ചെയ്യുന്നതെന്നർത്ഥം. അങ്ങനെ ചെയ്യാതിരിക്കുന്ന കാലത്തോളം പിന്നെയും പിന്നെ ജനന മരണങ്ങൾ ആവർത്തിക്കപ്പെടും. അതിന് യാതൊരു സംശയമില്ല എന്നർത്ഥം. ഇതുവരെ വാസനയുണ്ടോ ഒരാളുടെ, അതുവരെയും ആ ആൾക്ക് പിന്നെ വീണ്ടും വീണ്ടും ജനനം ഉണ്ടായിരിക്കും. ഇതാണ് വാസനകൾ ഇല്ലാതെ കണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുക. ക്രമത്തിൽ ഈശ്വരന് വിട്ടുപോയാൽ പിന്നീട് ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത് നിലവരുത്തുക. ഇതിനാണ് ദേവയാനെന്ന് പറയുന്നത്. അപ്പൊ ദേവയാന സ്വരൂപേണ ജീവിക്കണം എന്നുള്ളതാണ് ശ്രദ്ധയുടെ സിദ്ധാന്തം. ദേവയാന സ്വരൂപേണ ജീവിച്ചാൽ വീണ്ടും ജനിക്കണം തീർച്ചയാണ്. ഭൂമോ രാത്രി സഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായണം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്തി വർത്തത. ഈ ചന്ദ്രമണ്ഡലം വരെ മാത്രമാണ് ആ ജീവൻ പോകുന്നത്. പിന്നീട് മടങ്ങി വന്ന് പിന്നെയും ജനിക്കുന്നു. അങ്ങനെ ദേവയാനത്തിൽ ജനിച്ചവരങ്ങനെയല്ല. അഗ്നിർ ജ്യോതിര ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാ. ബ്രഹ്മജ്ഞന്മാരായിത്തീരും വളരെ കാലം നിഷ്കാമരൂപേണ ഈശ്വരാർപ്പണത്തോടുകൂടിയുള്ള കർമാനുഷ്ഠാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ദേവയാനത്തിൽ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം. അങ്ങനെ ദേവയാന ജീവിതമാണ് ഇവിടെ എന്താണ് കേരളത്തിലുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ ആചാര്യന്മാർ രചിച്ചു തന്നത്. പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് അവരൊക്കെ ദേവയാനത്തിൽ ജീവിക്കണം, പ്രണവോപാസന ചെയ്യണം. പക്ഷെ ഗൃഹസ്ഥൻ പ്രണവം ഉപാസിക്കാൻ പാടില്ല. ഇങ്ങനെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം വരും. ഗൃഹസ്ഥന് വൈരാഗ്യം വരരുത്. ഈ വൈരാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഗ്രഹകുടുംബാദികളെ ആരാ നോക്കുക? അതുകൊണ്ട് അങ്ങനെ വരരുത് എന്ന് സാധാരണ പറയുക. അതുകൊണ്ടാണ് പ്രണവം ഉപാസിക്കുന്നത് സന്യാസി മതി, എങ്കിലും പ്രണവം വിട്ടു നിൽക്കരുത്. അതാണ് അവരുടെ യജ്ഞസൂത്രം. അതായത് പൂണൂല എന്ന് പറഞ്ഞതർത്ഥം ഈ ബ്രഹ്മബന്ധത്തോടു കൂടിയതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവം എന്ന് പറഞ്ഞാൽ. അതിനെയാണ് യജ്ഞസൂത്രം എന്നർത്ഥം. അതിന്റെ കെട്ടിനെ ബ്രഹ്മബന്ധം എന്നാണ് പറയുക. ത്രിവർണ്ണം, മൂന്ന് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് നൂലുകളെന്നും മൂന്ന് അക്ഷരങ്ങളെന്നും ഒക്കെയാണ്. ആ ഊ മ എന്നുള്ളതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവത്തിന്റെ മൂന്ന് ഘടകങ്ങളെ. ഇത് മൂന്ന് നൂലാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ബ്രഹ്മബന്ധത്തോടുകൂടി ആ ബ്രഹ്മാകാര വൃത്തിയോടുകൂടിയിട്ട് എപ്പോഴും പ്രണവോപാസനം ചെയ്തുകൊണ്ടിരിക്കണം സന്യാസി എന്നാണ്. അങ്ങനെ ചെയ്താൽ അയാൾക്ക് ആ നിലവിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന വാസനകളോ എല്ലാം ദഹിക്കും. ഈ പ്രണവാഗ്നിയും അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയും എല്ലാം ദഹിക്കും. മറ്റുള്ളവർക്ക് വേവും ഈ എല്ലാം ഈശ്വരങ്കൽ അർപ്പിച്ചുകൊണ്ടും എപ്പോഴും ഭഗവാനെ ദഹിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് കാലം കൊണ്ട് ആ വാസനകളൊക്കെ പാകം വരും എന്നർത്ഥം. അങ്ങനെ പാകം വന്നാൽ ക്രമേണ അതിന്റെ ദോഷങ്ങളൊക്കെ തീർക്കില്ല. ഇപ്പോ ആ പാകം വരുത്താൻ വേണ്ടി ചെയ്യപ്പെടുന്നതായ കർമ്മങ്ങൾ, ഇപ്പൊ ക്ഷേത്രങ്ങളും മറ്റൊക്കെ എന്താ, അതിലൊക്കെ ഈ തത്വസ്വരൂപം അതിൽ വളരെയധികം സംഘടിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഒന്ന് മാത്രം പറയാം, 15 ദിവസം പറയാനില്ല. ഈ ഉത്സവം ഉണ്ടാകത്തില്ല. ഈ ഉത്സവം എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ആ ദേശത്തിന്റെ അതിദേവതയാണ് ദേവൻ. ഇപ്പൊ ഈ ഗ്രാമക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഗ്രാമത്തിന്റെ മുഴുവൻ അതിദേവതയായിട്ടാണ്. ആ ഗ്രാമത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ ആ ദേവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോ എന്തെങ്കിലും വീട്ടിൽ കല്യാണമാണ് അമ്പലത്തിൽ പോയിട്ടുണ്ട്, കഴിപാട് കഴിച്ചു വന്നിട്ടാണ് നടത്തുക, അല്ലെങ്കിൽ വേറെ ഒന്നാണ് ഉപനയനാണ് കുട്ടിക്ക്, അല്ലെങ്കിൽ വിദ്യാരംഭമാണ്, എന്തായാലും അല്ല ആ ക്ഷേത്രദേവനെ അവഗണിച്ചു കൊണ്ടൊന്നും ചെയ്യുന്നില്ല ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ. അങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ക്ഷേത്രദേവന് ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളോടുകൂടി മമത, സ്നേഹം ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട അവരെ പ്രാർത്ഥിക്കുന്നതിനെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക. ഇതൊക്കെ ആ ദേവൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ദേവന ഉത്സവാഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളുടെ കർമ്മവാസനകളെ കുറച്ച് നശിപ്പിക്കുക എന്നർത്ഥം. അതാ ദേവം നശിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഉത്സവത്തിന്റെ ആദ്യത്തെന്താണ് ചെന്നാൽ മുളയിടുക മുളയിടലാണ്. മുളയിടുക എന്ന് പറഞ്ഞാൽ എന്താ ബീജാവാപം വിത്ത് കിടക്കലാണ്. മുളമ്പാനികാന്ന് പറഞ്ഞിട്ട് തടാലിന് ഈ ഉത്സവം എല്ലാ കൊല്ലവും ഉള്ളതായ ക്ഷേത്രത്തിൽ ഒരു ചെമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കൊല്ലം അന്വേഷിക്കുന്ന പ്രശ്നം ഈ പാലിക അത് 12, 18, 11 ഇങ്ങനെ പല സൈസിലാണ് ഓരോ ക്ഷേത്രത്തിലുള്ള രൂപത്തില്. ഇതിലെ മണ്ണ് നിറച്ചിട്ട് അതായത് മണല് വെച്ചിട്ട് എന്താണ് നവധാന്യങ്ങൾ കിടക്കിയാണ്. നവധാന്യങ്ങൾ വെച്ച് പിന്നെ 3 നേരവും ആ മുളയ്ക്ക് പൂജ ഉണ്ടായിരുന്നു. 3 നേരം വെള്ളമൊക്കെ വിളക്ക് കെട്ടരുത്, ഇങ്ങനെയൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കൊണ്ട് ചെയ്യും. ഇത് പിന്നെ ആ ഉത്സവ ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കും. ദേവന് പലതരത്തിലുള്ള ആയുർവേദങ്ങൾ പലതരത്തിലുള്ള പൂജകള് അവിടെ ആ ദേവന്റെ പരിജനങ്ങൾക്കൊക്കെ ശ്രീഭൂതബലിയൊക്കെ ശ്രീഭൂതബലി എന്ന് പറഞ്ഞാൽ പരിജനങ്ങളെയൊക്കെ സേവിക്കല് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തലെന്നർത്ഥം. ഈ ആ കാഴ്ചശിവലി പിന്നെ പതിമുതലായ പ്രത്യേക ചിലി മേളം ആഘോഷത്തോടുകൂടി ചെയ്യല്, വിശേഷമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ നടത്തല്, മരുന്നാളുകൾക്കൊക്കെ ആഹാരം കൊടുക്കല്, ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ആചരണമാവും. ആ ദേവനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാന്ന് ചെയ്യുന്ന ഗ്രാമവാസികൾ അവരുടെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും എടുത്ത് ദേവനെ വേണ്ട പോലെ ആരാധിച്ച് സംതൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ബീജത്തിന് 3 നേരം പൂജയും അതിന് വെള്ളമൊഴിക്കലും ഇതൊക്കെ ശരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 7 ദിവസമാണ് ഉത്സവിച്ചോളും, 8ാം ദിവസം കഴിഞ്ഞു 6ാട്ടായി. ആ 6ാട്ടാകുമ്പോഴേക്കും കൂടുതൽ 8 ദിവസം ഇത് കാറ്റും മത്സ്യമൊന്നും ഇഴാത്തതായ മുഴുവൻ ഉള്ളിലായി മുളം പാലിക്ക് വെക്കുക. അപ്പോൾ തന്നെ വാസ്തവത്തിൽ പല ക്ഷേത്രങ്ങളിൽ പരിചയമുള്ള ആൾക്കാർക്ക് കാറ്റും വെളിച്ചവും അതിനൊക്കെ പറ്റില്ല. അങ്ങനെയുള്ള മുറിയുടെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരെ അവിടെ കിടക്കുകയൊന്നും ചെയ്യരുത്. ആ വാതിൽ അടച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാവുക, പൂജാ സമയത്ത് മാത്രമേ അത് തുറക്കുള്ളൂ എന്നർത്ഥം. എന്നിട്ട് ഈ 6ാട്ട് കഴിഞ്ഞു വന്നാൽ ഈ പള്ളിക്കുറുപ്പുണ്ട് ദേവന് അതിന്റെ വേട്ട കഴിഞ്ഞു. 7ാം ദിവസം വേട്ടയായിരിക്കുമല്ലോ അങ്ങനെ ആ വേട്ട കഴിഞ്ഞു വന്നാൽ ക്ഷീണിച്ചു ദേവനാണ് സങ്കല്പം. വേട്ട നോക്കാൻ ദേവന് ഉല്ലാസമായിട്ടുള്ള ഇങ്ങനെ ചെയ്യാന്നർത്ഥമാണ്. വേട്ട കഴിഞ്ഞു മുടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു എന്നാണ്. എന്നിട്ട് കുളിച്ചിട്ടില്ല, കുളി കഴിഞ്ഞാലേ അകത്തേക്കൊക്കെ കടക്കൊണ്ടു പോകുന്നുള്ള സങ്കല്പത്തിൽ അഭിഷേകം കഴിയണേ, അതൊക്കെ പിറ്റേ ദിവസമേ ഉള്ളൂ. ഈ ഏട്ട കഴിഞ്ഞു എന്നുള്ളതായ ആ ദേവ വിഗ്രഹത്തെ മണ്ഡപത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ നല്ല പട്ടി കിടക്കി മിച്ചൊക്കെ വിളിച്ചിട്ട് അതിന് ആ സമയത്ത് കുളിർമയ്ക്ക് വേണ്ടിയിട്ട് ഇത് 4 കുറവ് ഈ മുളപ്പാലികൾ. അപ്പോഴേക്ക് എന്തായിത്തീരും, വീട്ടിൽ നിങ്ങൾ മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വളരെ ശുശ്രൂഷിച്ച് വെച്ചാൽ ഇത്ര വളർന്നിട്ടുണ്ടാവില്ല. ധാന്യങ്ങളെന്നർത്ഥം ഇത്ര ഉയരം വന്നിട്ടുണ്ടാവും ഈ 7 ദിവസം കൊണ്ട് അത് മുളച്ചിട്ട്. അത് അതിശയം തോന്നും, 7 ദിവസം കൊണ്ട് ഇത്രയും വലുതായത് എങ്ങനെ ഏത് തോന്നും. അത് വീട്ടിൽ അതുപോലെ വധച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കും, അവിടെ മുള ഇരുന്ന ദിവസം അറേ വിത്തുകൾ തന്നെ ഇവിടെ വീട്ടിൽ വധച്ചു നോക്കും, ഒരിക്കലും അത്ര വലുപ്പം ഉണ്ടാവില്ല എന്നർത്ഥം. ഈ പ്രചോക്ക സമ്പ്രദായം മാറി വിശ്വാസമൊക്കെ മാറി എങ്കിലും അങ്ങനെയായിരുന്നു ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം. അപ്പൊ അത് എന്താണ് ഈ നവധാന്യങ്ങൾ തന്നെ ദേവനെ അർപ്പിച്ചു തന്നെ. എന്താ നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വർഗത്തിൽ ജനിച്ചാലും അനുഭവിക്കേണ്ടതായ ആഹാര പദാർത്ഥത്തിന്റെ ബീജങ്ങളാണ്. അതാണല്ലോ ഏത് വർഗത്തിൽ ജനിച്ചും അനുഭവിക്കേണ്ടതായ ഈ പിന്നെ ഉപഭോഗ പദാർത്ഥങ്ങളുടെ ബീജങ്ങളാണ് എന്ന് വെച്ചാൽ ജന്മത്തിന്റെ ബീജങ്ങൾ, വാസനകളാണ് ജനിച്ചെടുക്കുന്നത്. അപ്പോ അത് എത്രയാണ് ഒരു ഇത്ര വൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി, അത് ഇത് 2 നാഴിയോ 3 നാഴിയോ വധിക്കുന്നു വിചാരിച്ചു ചുവാട് എണ്ണിയാൽ ഒന്നുമില്ല. 2 നാഴി എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കാൻ വയ്ക്കും, അത്ര അധികം ഉണ്ടാവും. വേറെ

രംഗത്തും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രാവശ്യത്തെ ഉത്സവം കഴിയുമ്പോൾ ആ നാട്ടിലുള്ളതായ ഭക്തന്മാരായ ജനങ്ങളുടെ അനേക ജന്മങ്ങളെ അനുഭവിക്കേണ്ടതായ വാസനകളൊക്കെ തോന്നും. ഇതാണ് സങ്കല്പം എന്നത്. ഇങ്ങനെ പൂജാവിധാനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള സങ്കല്പങ്ങളുണ്ട്, അതിപ്പോ പറയുന്നില്ല. അപ്പൊ വാസനകളുടെ ശക്തിയാണ്. എങ്ങനെയാണ് ആ വാസനകളൊക്കെ വെന്തിട്ട് പിന്നെ രണ്ടാമത് ജന്മത്തിന് കാരണമാവാറെന്നിരിക്കുക? ഈശ്വരോപാസന കൊണ്ട്, ഭക്തി കൊണ്ടാണ്. ഭക്തിയും ധ്യാനവും വേണം, അതുകൊണ്ടേ ഈ വാസനകൾ ദഹിക്കുള്ളൂ. ആ വാസനകൾ ഉള്ളിടത്തോളം കാലം എത്ര ജ്ഞാനിയായാലും മല്ലായാലും ഇനിയും ജനിക്കുകയും. ഇതാണ് സ്വഭാവം നഷ്ടം. ഈ അപ്പൊ ഭരത മഹർഷി ജനിച്ചു വിചാരിച്ചാൽ ആരൊക്കെ പിന്നെ ജനിക്കേണ്ടാത്ത കാലം വെച്ച് നോക്കൂ. ഒരു ചെറിയ വാസന, ഈ വൈകുണ്ഠത്തോളം ഉയർന്നതായ ജയവിജയന്മാരെ യാദൃശ്ചികമായി ഉണ്ടായില്ല. ഒരു വാസനയും അനുഭവിച്ചു തീർക്കാൻ മൂന്ന് ജന്മം ജനിക്കേണ്ടി വന്നു. അപ്പോ നിമിഷം പ്രതി വാസനകളെ വളർത്തുന്നതായ ഒരാൾക്ക് എത്ര ജന്മത്തിലുള്ള വാസന ഇപ്പോ സ്റ്റോക്ക് ഉണ്ടാവും ആലോചിച്ചോളും. ഇതിനെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. കർമ്മത്തിന് മൂന്ന് വിഭാഗമുണ്ടല്ലോ, സഞ്ചിതം, പ്രാരബ്ധം, ആഗന്തുകം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളിലായി സമ്പാദിച്ചിട്ടുള്ള ഈ മേൽക്കലോടാണെന്നൊക്കെ പറയുന്നില്ലേ. ചാക്ക് ചാക്കായിട്ട് ഇങ്ങനെ കുട്ടി വെച്ചിരിക്കുന്ന സമാനം അതിനുള്ള മേൽക്കലറ എന്ന് പറയുന്നത്. ഇത് സാധാരണ അന്നും എടുക്കുന്ന കലോറ വേറെ ഉണ്ടാവും. വലിയ വീടുകളിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്. മേൽക്കലോറി കലോറി കീഴ്ക്കലോറി. മേൽക്കലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ടാവും. പരിപ്പ് വേണം, രണ്ടോ മൂന്ന് ചാക്ക് ഉണ്ടാവും മേൽക്കലോറ. ഇവിടെ ഒരു പാത്രം ഉണ്ടാവും, അതിലപ്പോഴപ്പോ പത്തളിമിലേക്ക് കൊടുത്തു വെച്ചു. മനസ്സിലേ ഉള്ളൂ. അങ്ങനെ ആ മേൽക്കലോറിയാണ് ഈ സഞ്ചിതം. എത്രയായാലും ജന്മത്തിലേക്ക് ആ വാസനകളാ നിശ്ചയം. അങ്ങനെയുള്ള വാസനകളും മുഴുവൻ അടിഞ്ഞു കൂടി നിൽക്കുന്നു. എവിടെ ഈ മനസ്സിൽ തന്നെയാണ്, വേറെ എവിടെയല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ വാസനാ സമൂഹങ്ങളാണ് പിന്നീട് ഓരോന്നായി തീരുന്നത്. മായാവീവ വിജൃംഭയത്തി മായോഗീവേയ സ്വേച്ഛയാ. മായാവി എങ്ങനെയാണോ ആദ്യം തന്നെ ഭാവനകളുടെ കാലവും ദേശവും ഉണ്ടാക്കുന്നു, ഇന്ന കാലത്ത് ഇന്ന ദേശത്തെ ഇന്ന രൂപത്തിൽ ജനിക്കുക എന്നുള്ളതായി വ്യവസ്ഥ ഉണ്ടാവുന്നു വാസനയ്ക്ക് എന്നർത്ഥം. അപ്പൊ ആ കാലവും ദേശവും നോക്കിയിട്ട് ആ സ്വരൂപത്തിൽ ജനിക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ളതായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നു. അപ്പോഴും പുതിയ വാസനകളെ സമ്പാദിക്കുന്നു, മരിക്കുന്നു, പിന്നെയും പുതിയ പുതിയ വാസനകൾ ഉണ്ടാവുന്നു. ആഗന്തുകം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വാസനകളാണ്. ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പുതുതായിട്ട് സമ്പാദിക്കുന്ന വാസനകളാണ്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളായി സമ്പാദിച്ച് കൂട്ടിവെച്ചിട്ടുള്ള നടന്ന ഭണ്ഡാരമാണ് സഞ്ചിത വാസന എന്ന് പറയുന്നത്. പ്രാരബ്ധം എന്ന് പറയുന്നത് പാകം വന്നതിനെ ഇപ്പൊ അനുഭവിക്കുന്നു. ഇപ്പൊ അനുഭവിക്കുന്നതായ വാസനകളെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. എന്നർത്ഥം ഇത് സഞ്ചിതമാണ്. ഈ ഒരാളെ എപ്പോഴും കുറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പോഴത്തെ ജീവിതം കഴിഞ്ഞു വിചാരിച്ചുള്ളൂ എങ്കിലും സഞ്ചിതവാസന ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെയും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയാണ് ഇരിക്കുന്നത്. അങ്ങനെ സഞ്ചിതം എത്രയാണ് ഒരാൾക്കുള്ളത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആ സഞ്ചിതവാസനകളൊക്കെ ഈ വീണ്ടും വീണ്ടും ജനിച്ച് ജീവിച്ച് അതിന്റെ അനുഭവങ്ങൾ കഴിയണമെന്ന് വിചാരിച്ചോളൂ. ഒരു ജീവനെ എത്ര കാലമാണ് ഈ സംസാരത്തിൽ അടിഞ്ഞു കിടക്കേണ്ടി വരിക നോക്കൂ, അവസാനിക്കില്ല. അപ്പൊ ഭക്ഷ്യജ്ഞാനങ്ങൾ ഉണ്ടാവും എന്നാൽ മാത്രമേ ഈ വാസനകളിൽ നിന്ന് മുഖത്ത് കിട്ടുള്ളൂ. ഈ വാസനാപ്രക്ഷയവും മോക്ഷ വാസനാപ്രക്ഷയമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ വാസന നശിക്കലാണ് മോക്ഷം. വാസന നശിക്കാതിരിക്കുന്ന അടുത്തോളം ആരും ഈ സംസാരത്തെ വിട്ടുപോകുന്നില്ല, സംസാര അനുഭവങ്ങൾ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല എന്നർത്ഥം. എത്ര ജ്ഞാനിയായി അതിൽ പല ഉപദേശങ്ങളൊക്കെ പഠിച്ചു വന്നാലും വരില്ല. എത്രയൊക്കെ ഉപദേശിച്ച് പഠിച്ചാലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുകയും ചോദിക്കും. പക്ഷേ എപ്പോൾ ആ അജ്ഞാന സ്വരൂപമായിരിക്കുന്ന വാസനകളൊക്കെ അടങ്ങുന്നുവോ അപ്പോഴാണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽക്കുന്നതേ രീതിയിൽ പറഞ്ഞത്. പക്ഷേ അത് എങ്ങനെയാണ് പറഞ്ഞത്, അതിന്റെ താല്പര്യം എന്താ ചെയ്താൽ ഇതാണ് വിധി നിഷേധം, പിന്നെ അർത്ഥവാദം, അപവാദം, പിന്നെ സിദ്ധാന്തം, ഇങ്ങനെ നാലഞ്ച് പ്രകാരത്തിലാണ് വേദവാക്യങ്ങളുടെ സ്വഭാവം. അപ്പോ പിന്നെ അർത്ഥവാദ സ്വരൂപമാണ് ഈ വക വാക്യങ്ങളൊക്കെ അന്നർത്ഥം. ജ്ഞാനത്തിന് സർവകർമാണി ഭസ്മസാൽക്കുന്നത് എന്ന് പറഞ്ഞ എന്താർത്ഥം, ജ്ഞാനമാകുന്ന അഗ്നിയുടെ ഒരു കണികി ഉണ്ടായാൽ മതി സർവകർമ്മങ്ങളെ ജനിപ്പിക്കും. ജ്ഞാനത്തിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ ഏതാളൊക്കെ ഒരു കണിക, ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ കർമ്മം അവസാനിക്കാതെ അവളെ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർമ്മം അവസാനിക്കാതാവുന്നത് വരെ ഉപദേശിച്ച് പഠിച്ചാലും അല്ലെങ്കിൽ വേറെ ഒന്ന് പഠിച്ചാലും ഭക്തിജ്ഞാനങ്ങളെ വളർത്തന്നെ വേണം. ഈശ്വരന്റെ പരിപൂർണമായിട്ട് ശരണാഗതി അറിഞ്ഞ് നിരന്തരമാകുമെന്നും ഭജനം ചെയ്യണം. അങ്ങനെ ഭജനം ചെയ്യുന്ന ഒരാളൊക്കെ ക്രമേണ ഈ വാസനകൾ തേച്ച് തേച്ച് പോകുന്നുള്ളൂ എന്നർത്ഥം. ഈ ഓരോന്ന് ഹോമമൊക്കെ ചെയ്യുന്നില്ലേ, മൃത്യുഞ്ജ ഹോമം ചെയ്യുന്നുള്ളൂ. എന്താ അർത്ഥം, ഈ വള്ളി മുട്ട അഴുക കടുക അല്ല നെയ്യ പായസം, ഇങ്ങനെ ഏഴ് ദ്രവ്യങ്ങളാണ് അതിന്റെ ഹനിസ് എന്നർത്ഥം. നെയ്യ് വള്ളി ചിറ്റമ്പലിന്റെ വള്ളിയാ, മുട്ട എന്ന് പറഞ്ഞ പേരാടിന്റെ മുട്ടാണ്, എള്ള കറുക പാല് നെയ്യ്.

0: ഉപദേശം നമുക്ക് കൊടുത്തൊക്കെ എന്ത് ചെയ്യാൻ കാണിക്കുന്നത്, ഏത് വർഗത്തിൽ നിന്ന് ജനിച്ചാലും അപ്പോഴത്തെ ഉപഭോഗത്തെയാണ് കാണിക്കുന്നത് എന്നർത്ഥം. ഇപ്പൊ മനുഷ്യനായി ജനിക്കുന്നു, അല്ലെങ്കിൽ ദേവനായി ജനിക്കുന്നു, അല്ലെങ്കിൽ മൃഗമായി ജനിക്കുന്നു, അല്ലെങ്കിൽ കൃതിയായി ജനിക്കുന്നു, അപ്പോഴൊക്കെ അനുഭവിക്കാനുള്ളതായ ആ ഉപഭോഗങ്ങളെയാണ് ഈ ഏഴിൽ അടക്കിയിരിക്കുന്ന അർത്ഥം. അപ്പൊ അവയൊക്കെ ഈ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ മൃത്യുഞ്ജയനെയാണ് ഇവിടെ ആവാഹിക്കുന്നത്. അഗ്നിയിലേക്ക് മൃത്യുഞ്ജയ സ്വരൂപിയായിരിക്കുന്ന പരമേശ്വരൻ ജ്ഞാനസ്വരൂപനല്ലേ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ അഗ്നിയിലേക്ക് ആവാഹിച്ച് ആ ജ്ഞാനാഗ്നിയിൽ ഇതിനെയൊക്കെ ആഹൂതി ചെയ്യാണ്. എന്താണ് മൃത്യുഞ്ജയ മാത്രം ജനിച്ചിട്ട് എത്രയഞ്ചുമകം ജാമി സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാരുമയു ബന്ധനാ മൃത്യു മുക്ഷിയാ. വെള്ളരിക്ക എങ്ങനെയാണോ കെട്ടിൽ നിന്ന് വരുന്നത്, നിരുമാണി മരണക്കെട്ടിൽ നിന്ന് പ്രാണക്കെട്ടിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരുകയും ഇനിമേൽ ജനിക്കാൻ ഇടയാവരുത് ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് അഗ്നിയിൽ കുറിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് വാസനകൾ നശിക്കാൻ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നിഷ്കാമരൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്ത ഈ പല യജ്ഞങ്ങളെ കൊണ്ടും ഉപാസനകളെ കൊണ്ടും ഈ ഭക്തിയുടെ ആ വളർത്തല് കൊണ്ടും വേണം ഈ മനഃശുദ്ധി ഉണ്ടാവാനും ക്രമേണ വാസനകൾ നീക്കാൻ. എന്താ മനസ്സിന് ശുദ്ധി വരാത്തത്? ഞാൻ കുറെയൊക്കെ മനഃശുദ്ധിക്ക് വേണ്ടി നാമം ജപിക്കും, കുറച്ച് വിജയിക്കും, ഗീത വായിക്കും, അമ്പലത്തിൽ പോയി തുടങ്ങി ഇതൊക്കെ ചെയ്യാറുണ്ട്, കുറച്ചു നേരമൊക്കെ ധ്യാനിക്കാറുണ്ട്, മനസ്സങ്ങൾ നേരിയാവുന്നില്ല. പിന്നെ ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചിന്തകളൊക്കെ ഇല്ല. എന്താ കാരണം? ഈ വാസന പോകുന്നില്ല മനസ്സിൽ നിന്ന്. അതാണെന്ന് വാസനകൾ പോയാലേ അതിന് നിർത്തി കിട്ടും. ഈ ഒരു മായാവി എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ഇന്നലെ ജാലക്കാരൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു സിദ്ധനായിരിക്കുന്ന യോഗീശ്വരൻ എങ്ങനെയാണോ, ഇല്ലാത്ത വസ്തുക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടായിരുന്നു. ഈ ആകാശങ്ങൾ ഉണ്ടാവുക, ഈ അവിടെ ചലനം ഉണ്ടാവുക, കാലങ്ങൾ പ്രകാശിക്കുക, ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവുക, വസ്തുക്കൾ ഉണ്ടാവുക, ഒക്കെ ഉണ്ടാവുക. എവിടെ നിന്നൊക്കെ ഒക്കെ ഉണ്ടായത് ചോദിച്ചാൽ ഒന്ന് പറയാം. എവിടേക്കാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ പോയിരിക്കാതെ എവിടെ നിന്ന് ഇതുണ്ടായത്, എവിടേക്ക് പോയത്, ഇത് രണ്ടും നിശ്ചയ പ്രപഞ്ചത്തില് അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി ഭാരത അവ്യക്രനിധനാജ്ഞ അവ്യക്രാദികളാണ് ഇവിടെ കാണുന്നതായ വസ്തുക്കളൊക്കെ. എവിടെന്നാ വരുന്നതെന്ന് ആർക്കും നിശ്ചയമില്ല. അവരുടെ വാസനയിൽ നിന്നാ വരുന്നത് അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി മധ്യഘട്ടത്തിൽ മാത്രം അതിന്റെ രൂപക്കാണ് അവ്യക്രനിധനാജ്ഞവ എന്നിട്ടോ അവ്യക്രനിധനം തന്നെ പോയി മറയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും. അപ്പൊ എവിടുന്നാ വരുന്നത്, എവിടുന്നാ എവിടേക്കാ പോകുന്നത്, ഇതൊക്കെ മനുഷ്യന്മാർ ജനിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു, മരിച്ചു മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ജനനോ മരണമോ ആവർത്തിച്ച ഞാൻ ഇടിമിന്നലില്ലേ, പ്രകാശിക്കാൻ അറിയാം, പ്രകാശിക്കാൻ അറിയാം. ഇതുപോലെ ആ ജീവകോടികളൊക്കെ ജനിക്കാൻ മരിക്കുക, ജനിക്കാൻ മരിക്കുക പദാർത്ഥങ്ങളൊക്കെ ആ കാലത്തിന്റെ മനസ്സങ്കല്പത്തോടു കൂടിയുള്ളതായ ദൈർഘ്യം ഹേതുവായിട്ട് ഇത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ജനിക്കലും മരിക്കലും ജനിക്കലും മരിക്കലും ആ മനസ്സിന്റെ ഭാവനയൊക്കെ നീങ്ങി കഴിഞ്ഞിട്ടുള്ളൂ. ഒരു നിമിഷമുള്ളൂ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാല് എങ്കിലും അത് എത്ര ദീർഘമായിട്ട് അനുഭവിക്കുന്നു വാസനയുടെ ശക്തി കൊണ്ടാണ് ആ ദൈർഘ്യം വന്ന് ചേരുന്നത് എന്നർത്ഥം. അയാൾ 100 വയസ്സ് വരെ ഇരുന്നു, ഇയാൾ നേരത്തെ തന്നെ മരിച്ചു, ഇയാളത് ആ മധ്യവയസ്സായിട്ടാണ് മരിച്ചത് ഇങ്ങനെയൊക്കെ പറയാറില്ലേ. ഇതുപോലെ പദാർത്ഥങ്ങളും ജീവകോടികളും ഒക്കെ ഇങ്ങനെ നോക്കും. ഒരു വൃക്ഷത്തിന്റെ ഒക്കെ കഥ നോക്കും, എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കുന്നത്. വൃക്ഷത്തെ വെട്ടിമുറിച്ച് വിചാരിച്ചോളൂ, തന്നെത്താനത് ഇല്ലാണ്ടേ ആവുക, തന്നെത്താൻ മരിക്കാനുള്ളത് എത്രയോ ദുരന്തമാണ്. വെട്ടിമുറിച്ച് വിചാരിച്ചോളൂ, എന്നാലും അതിന് പിന്നെ ആ വിരുതി കിട്ടിയില്ല, പിന്നെ അത് പിന്നെ തെളുത്തു വരും, പിന്നെ ആ മര ആയിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ. എന്താ കാരണം? അതിന്റെ ജീവചൈതന്യം ആനിമേലാണ് കിട്ടുന്നത്. ആ ആനിമേലിന് യാതൊരു ബാധയും ഉണ്ടാകുന്നില്ല, ബാധ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാസന ഇനി എത്ര കാലം അനുഭവിച്ചാലും അത് ഇല്ലാന്ന് ചോദിക്കാൻ. ഈ ഇവിടെ എന്താ ഹിമാലയത്തിലെ തരം ഈ ചീട ദേവത രണ്ട് വൃക്ഷങ്ങൾ ചെറുതായിട്ട് കാണാൻ കുറച്ച് മേലോട്ട് പോയാൽ ഉത്തരകാശിയിലൊക്കെ ഈ രണ്ട് വൃക്ഷങ്ങളെ ഉള്ളൂ ആകെ പറയുന്നത്. ഇതിന് 1500 കൊല്ലം ഈ പ്രായം ഈ ചീട് വൃക്ഷങ്ങൾക്കൊക്കെ നിലനിൽക്കുന്നുണ്ട്. 1500 കൊല്ലം അതിന്റെ വളർച്ചയുണ്ട്. വളർച്ച കഴിഞ്ഞാൽ പിന്നെ 500 കൊല്ലം ആ നിലവിൽ നിൽക്കും, പിന്നെ 500 കൊല്ലം ചെയ്യാം. അപ്പൊ 1500 കൊല്ലം കൊണ്ടാണ് ഒരു ചീട് വൃക്ഷം ആരും മറ്റു മുറിച്ചില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് എന്നൊരു അതുപോലെ ദേവതാര 3000 കൊല്ലം കൊണ്ടാണ് പറയുന്നത്. 1000 കൊല്ലം അതിന്റെ വളർച്ചയാണ്. ആ 1000 കൊല്ലം പിന്നെ വളർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, പിന്നെ 1000 കൊല്ലം അതിന്റെ ക്ഷയാണ്. അപ്പൊ എന്താ കഥ നേരത്തെ നോക്കൂ, ഒരു വൃക്ഷമായി തീർന്നു വിചാരിക്കാം. എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കേണ്ടത്, നിൽക്കുന്ന ഇളകാനോ നടക്കാനോ ഒന്നും കഴിയാതെ കൊണ്ട് ഉപഭോഗങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ വേരും ഇതുപോലെ കിട്ടുന്ന വെള്ളം എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടുത്തെ വേരും നെറ്റി നെറ്റി കൊണ്ടുപോയിട്ട് വലിച്ചെടുത്ത് അങ്ങനെ അത് വളർന്ന് വയസ്സാവുന്നു. ആ വൃക്ഷം എന്നിട്ട് വളരെ കാലം നിലനിൽക്കുന്നു. അപ്പൊ അതിന്റെ വാസന എത്ര ശക്തിയുള്ളതാണ്. വൃക്ഷം എന്ന് പറഞ്ഞപ്പോ നമ്മളെ പോലെ ഒരു ജീവനാണ്, വേറെ ഒന്നുമല്ല എന്നർത്ഥം. അപ്പൊ ആ ജീവന്റെ അനുഭവം എന്താണ്? ഇതൊക്കെ വാസനാവിശേഷം കൊണ്ടുവന്നാവുന്നത്. ഈ വാസന ഈ വളർന്നതോറും ജീവൻ പിന്നെയും പിന്നെയും പലതരത്തിലുള്ളതായ അവ്യാകൃത ശരീരങ്ങൾ ധരിക്കും മരിക്കും ധരിക്കും മരിക്കും ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ ഓരോ ജീവന്മാരെ അവരുടെ ചില എന്തോ സാധാരണ പൂർവ്വജന്മത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവാൻ പാടില്ല എന്ന പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ ചിലപ്പോ എന്തെങ്കിലും അതിലെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ആ പദാർത്ഥങ്ങൾക്ക് ആയിരക്കണക്കിന് ഉണ്ടാകുന്നു. ചിലപ്പോ ഒന്നും അറിയാവുന്ന എന്തെങ്കിലും ഡാമേജ് പറ്റിയതിന് ഒരാളും. അതുപോലെയാണ് ചിലപ്പോ ചിലർക്ക് പൂർവ്വസ്മരണയും ചെറുത് ഉണ്ടാകുക. ഒരു പൊട്ടി പതിവായിട്ട് ആ കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് ഈ അവിടെ വന്ന് എനിക്ക് കുമ്പിൾ അതായത് രണ്ടു കാലം മുന്നോട്ട് മറക്കി കൊണ്ടിട്ട് തല താഴ്ത്തി നമസ്കരിച്ച് ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വളരെ ദിവസം ഉണ്ടായിട്ടുണ്ട് ഒരാശ്രമത്തിൽ ആദ്യം ഞാൻ ചെന്ന സമയത്ത് നോക്കണം. ഞാൻ പട്ടി അവിടെ കിടന്നിട്ട് മരിച്ചത് മരിക്കുന്ന സമയത്ത് ഞാൻ ശാസ്ത്രം ചോദിച്ച വെള്ളം കൊണ്ട് വായി കൊടുത്ത് ഒഴിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ കാരണം ആ പട്ടിക്ക് ഇപ്പോൾ കാരണം കൊണ്ട് ആ ഓരോരുന്ന സ്മരണം വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് അങ്ങോട്ട് ആ പശ്ചാത്താപം കൊണ്ടങ്ങോട്ട് അവസ്ഥയായി തീർന്നി ഈശ്വരായന്റെ വാക്ക് ഒടുക്കിത്തരണി എന്റെ കർമ്മം ഒടുക്കിത്തരണി ഒടുക്കിത്തരണി എന്നുള്ള ആ പ്രാർത്ഥന ഇതിനുള്ളത് പറയാൻ സാധിക്കുന്നത് കാര്യമായ മൃഗങ്ങൾ നോക്കാൻ പൂർവജന്മത്തിന്റെ ഒരു അവ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സംസാരിച്ചാൽ ഇത് മറ്റുള്ളവരെയൊക്കെ അറിയിക്കുന്നു. സംസാരിക്കാതിരിക്കാനാണ് നാവ് കെട്ടിയിട്ടാണ് അവരെ വിടുന്നത് എന്നർത്ഥം. മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കേണ്ടേ. അതുകൊണ്ട് പൂർവജന്മത്തെ കുറിച്ചോ പുനർജന്മത്തെ കുറിച്ചോ അവർക്കൊന്നും അറിയാനും പറയാനും കഴിയില്ല എന്നർത്ഥം. അപ്പൊ ഈ ജന്മത്തെ മനസ്സിലാക്കിയാൽ മതി ഇതിൽ തന്നെ പല വാസനകളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ അനുനിമിഷം മനസ്സിൽ പൊന്തും താഴെ പൊന്തും താഴെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ ഓർമ്മകളും ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടുന്ന പുറപ്പെടുന്നത്? ഈ വാസനയിൽ പുറപ്പെടുന്നത്. അവ എന്തൊക്കെയോ അവ്യാകൃതങ്ങളും അല്ലെങ്കിൽ ഉത്കൃഷ്ടങ്ങളും ശ്രേഷ്ഠങ്ങളുമായിട്ടുള്ള വാസനകൾ ഈ ഒരാളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഒന്നും ആലോചിക്കാതെ കൊണ്ട് എവിടെയും പോവാതെ കൊണ്ട് ഈ ഒരു പ്രയത്നം ഇല്ലാതെ കൊണ്ട് ഒരുപാട് ചിന്തകൾ പലപ്പോഴും ഈ മനസ്സിൽ ഇങ്ങനെ പൊതുവെ കാര്യം കൊണ്ടും കാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാസനകളാണ്. ആ വാസനയിൽ നിന്നാണ് അതൊക്കെ പൊട്ടുന്നത്. അതൊക്കെ വികസിച്ചിട്ട് അനുഭവസ്വരൂപമാവാൻ കഴിഞ്ഞില്ല. ഈ അറിഞ്ഞ എപ്പോഴാവാൻ പോകുന്നത് നിശ്ചയമില്ല. അത്രയേ ഉള്ളൂ നഷ്ടം. അങ്ങനെയുള്ള വാസനകളൊക്കെ ഈ പ്രവർത്തി സ്വരൂപമാവണമെന്ന് പറയും. ഈശ്വരങ്ങൾ പരിപൂർണമായിട്ട് ശരണാഗതിയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നു. ഞാൻ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞ അഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. വേറെ ഗതിയില്ല, ഞാൻ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വാസനകളിൽ നിന്നും ഞാൻ രക്ഷിക്കാം. എന്നെ ആശ്രയിക്കൂ, എന്നെ ആശ്രയിക്കൂ. ഈ വിനിമിനി ഭഗവാൻ പറയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയശർജുനതിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യഥാരൂഢാനി മായയാ. ഹൃദയാന്തർവർത്തിയായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ അറിയുന്നില്ല. ഹൃദയത്തിൽ ഈശ്വരൻ അധിവസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈശ്വരന്റെ തന്ത്രസ്വരൂപമായിരിക്കുന്ന ഇന്ദ്രജാലമാണെന്ന് വെച്ചാൽ മായാവിലാസമാണ് ഈ പ്രപഞ്ച ജീവിതവും വ്യവഹാരങ്ങളും എല്ലാം തന്നെ നഷ്ടം. തമീവ ശരണം വെച്ച ആ ഈശ്വരനെ കുറിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും നിങ്ങൾ ആശ്രയിക്കുന്നു. ആ ഈശ്വരനെ ആശ്രയിക്കൂ. തമീവ ശരണം വെച്ച സർവഭാവേന ഭാരത എല്ലാ ഭാവങ്ങളോടുകൂടിയും ആ ഈശ്വരനെ സർവാത്മന ശരണം പ്രാപിക്കൂ. തത്വസാദാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്തി ശാശ്വതം. ഞാൻ ഈശ്വരന്റെ പ്രസാദം കൊണ്ടാണ് ഇയാൾക്ക് ശാശ്വതമായിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കാനും ഈ വാക്കുകളിൽ നിന്ന് നിവർത്തിക്കാനും ഇടയായിത്തീരാ എന്ന് പിന്നെയും പിന്നെയും പറയുന്നു. മന്മനാഭം അത്ഭക്തോ മന്ദ്യാജി മാം നമസ്കുറു മാമയവ ഐശ്വര്യ സത്യം തൈ. ഇനി എപ്പോഴും എന്നെ തന്നെ സ്മരിക്കുക, എന്നെ തന്നെ ഓർമ്മിക്കുക, എന്നെ തന്നെ കീർത്തിക്കുക, എന്നെ തന്നെ ഉപാസിക്കുക, എന്നെ തന്നെ ആശ്രയിക്കുക. ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചോ നീ എന്നെ തന്നെ പ്രാപിക്കും. ഇല്ലെങ്കിൽ എന്തിനെ വിചാരിക്കുന്നു അതിലേക്കാണ് നീ പോകുക എന്നർത്ഥം. ഇനി ഇപ്പോ ഏതാണോ ഒരാൾക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ടിരിക്കുന്നത് അതിനെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണോ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. ഇത് സ്വഭാവമാണ് മനസ്സിന്റെ എന്നർത്ഥം. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ പ്രകടമായിരിക്കുന്ന വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. ഇതാണ് ഇതാണ് ഇതാണ് എന്നുള്ളതിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റുപാടും കാണുന്നതായ പക്ഷിമൃഗാദികളും നിശ്ചലധാരികളും ഒക്കെ വാസ്തവത്തിൽ ഈ വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. നോക്കൂ, വാസനകളെ നശിപ്പിച്ചോളൂ, വാസനകളെ നശിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ നന്നാക്കുകയെങ്കിലും ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇതാ ഞങ്ങളെയൊക്കെ നോക്കൂ എന്തുപോലെ ആയിത്തീരും നിങ്ങൾ എന്ന് പറയുകയാണ് ഈ പക്ഷിമൃഗാദികളും നിശ്ചലധാരികളും ഒക്കെ അർത്ഥം. അപ്പോ വാസനാപ്രക്ഷയം ഇതുവരെ സാധിക്കുന്നില്ലയോ അതുവരെ ജന്മങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വീട്ടുകളും ഓരോ ജീവനും ഇതാണ്. അപ്പൊ കൽപ്പം കഴിഞ്ഞു വിചാരിക്കാം ഈ പ്രളയകാലത്തും പരമനായിരിക്കുന്ന ഈശ്വരനോട് കൂടിച്ചേരുന്നു എന്നുള്ളതാണ് നഷ്ടം. അതെങ്ങനെ കൂടിച്ചേർന്നാൽ പിന്നെ ഇങ്ങനെ വേറെ ആയിട്ടില്ല. അതിന് ഉദാഹരണം പറയും, ഒരു കുളത്തില് നിറച്ച് വെള്ളം എടുത്തോളൂ. ആ കുടം അങ്ങനെ തന്നെ ഈ കുളത്തിൽ കൊണ്ടുപോയി താത്തി പിടിച്ചിട്ട് അങ്ങനെ കുളത്തിൽ കൊണ്ടുപോയി താത്തിയപ്പോഴും ഈ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ വന്നിട്ടില്ല. കാരണം കുളത്തിൽ നിർത്തി വെള്ളമുണ്ട്. അപ്പൊ ഇങ്ങനെ കുളത്തിലേക്ക് പോവാ, ഇനി കുളത്തിലെ വെള്ളം കൊണ്ടിരിക്കു വരാനൊന്നും പറയില്ല. അപ്പൊ എപ്പോഴാ പിന്നെ എടുക്കുന്നത്? അപ്പൊ ഇരുത്തപ്പെടോ, ആ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ. ഇതുപോലെ പ്രളയകാലത്ത് പരമശൈലനത്ത് പോയി ലയിക്കുന്ന ജീവന്മാരൊക്കെ സൃഷ്ടികാലത്ത് വീണ്ടും വികസിച്ചു വരുന്നു. അവരവരുടെ കയ്യിലുള്ള ആ ബാക്കി വാസനകളെന്താ, അതന്നെയാണ് ഇനി അനുഭവിക്കുന്ന. അപ്പൊ കാലത്തിന്റെ ദൈർഘ്യം കൊണ്ടോ പ്രപഞ്ചത്തിന്റെ മാറ്റം കൊണ്ടോ ഒരാളുടെ വാസന നശിക്കുന്നില്ല, ആ വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല.
1: ഓം നമശിവായ. Dear listeners of Shaivam.R Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org. Now, we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayar. Thank you. Om Namah Shivaya.
3: Tender Pranam. Brahma Sutra Tile, Chatur Sutra Yil. Vastu, നമ്മളതാണ് എങ്കിൽ ഇനിയിപ്പോ എന്താ പ്രത്യേകം കർമ്മം ചെയ്യാൻ? മറ്റു കർമ്മങ്ങളൊക്കെ നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. പക്ഷെ അതോടൊപ്പം ഇങ്ങനെ ഒരു വസ്തു ഇവിടെ ഉണ്ട്, ബോധവസ്തു, നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് ആ വസ്തു നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ആ വസ്തു സർവത്ര നിറഞ്ഞതാണ്. ഇന്നത് അല്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അജ്ഞത കൊണ്ട് തോന്നുകയാണ്. അതിനെ ശുദ്ധീകരിച്ചാൽ ആ സത്യം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണെന്ന് ബോധ്യപ്പെടും. അത് നിശ്ചലമാണ്, ആനന്ദസ്വരൂപമാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ അതാണ്. ഇനി എന്താ ചെയ്യാനുള്ളത്? അതാണെന്നുള്ളത് ബോധ്യപ്പെടുക. അതിന് വിശേഷിച്ച് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല. ഇന്ന് നമ്മൾ വന്നുകൂടിയിരിക്കുന്ന മറകൾ മാറ്റാനാണ് കർമ്മം, അല്ലാതെ വസ്തു കിട്ടാനല്ല. വളരെ സ്പഷ്ടമല്ലേ? ബ്രഹ്മം ഇരിക്കട്ടെ, ആകാശം നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇന്ന് കാലത്തെ ചർച്ച ചെയ്തു, ആകാശം ബ്രഹ്മത്തെ മറയ്ക്കുന്ന അവ്യക്തമാണ്. ഈ ആകാശം പോലും ആദ്യം ബ്രഹ്മത്തിൽ മായയുണ്ടാക്കുന്ന കാഴ്ചയാണ് ആകാശം. ഈ ആകാശം പോലും ആദിയില്ലാത്തതും അന്തമില്ലാത്തതും നിശ്ചലവുമാണ്. ഈ ആകാശത്തിലാണ് മറ്റെല്ലാം ചലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വായു ചലിക്കുന്നു. വായുവിന്റെ ഓരോ ചലനത്തിലും രണ്ടംശമുണ്ട്, നിശ്ചലമായ ആകാശം, വായുവിന്റെ ചലനം. ഇത് രണ്ടും കൂടെ എങ്ങനെ സാധിക്കും? നിശ്ചലമായ ആകാശമില്ലാത്ത ഒരു പോയിന്റുമില്ല. അതായത് ആകാശം പോലും നിശ്ചലമാണ്, അതില്ലാത്ത ഒരു പോയിന്റുമില്ല. അതിനകത്ത് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, അവിടെയൊക്കെ ആകാശം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു ചലനവുമില്ലാത്ത ആകാശത്തിൽ വായു ഉൾപ്പെടെയുള്ള സകല പ്രപഞ്ചത്തിൻ്റെയും ഇളകി മറിഞ്ഞുള്ള ചലനം, അവിടെയൊക്കെ നിശ്ചലമായ ആകാശം, ഇതെങ്ങനെ നടക്കും? ചലനവും ചലനമില്ലായ്മയും ഒരുമിച്ച് സംഭവിക്കാൻ പറ്റുമോ? ആകാശത്തിന് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ആകാശത്തെപ്പോലും ഉള്ളെന്ന് ആക്കിത്തീർക്കുന്ന ബ്രഹ്മം, ഇത് വെറും ആകാശമല്ല. ഉപനിഷത്ത് നമ്മോട് പറയുന്നത് ചിദാകാശം, ബോധാകാശമാണ്, നിറഞ്ഞു നിൽക്കുന്നു ബോധം, ആനന്ദബോധം, നിശ്ചലബോധം. ആ ബോധമാണ് നമ്മുടെ ഓരോ ശരീരത്തിലും ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധം. ഈ ബോധത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി ശുദ്ധീകരിച്ചാൽ ആ ബോധം ആകാശത്തിനും അപ്പുറം സർവത്ര നിറഞ്ഞ് നിശ്ചലമായി ആനന്ദമായി സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കാർക്കും അനുഭവിക്കാൻ പറ്റും എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോൾ ഉപനിഷത്ത് ബ്രഹ്മപ്രതിപാദകങ്ങളായി വിവരിക്കുന്ന വാക്യങ്ങളിൽ ബ്രഹ്മത്തിന് ഈ കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. കർമ്മമുണ്ടെന്ന് തോന്നുന്നതോ തോന്നുന്നു, പക്ഷെ ഉണ്ടാവാൻ പറ്റില്ല. നിശ്ചലമായ ഒന്നിൽ ആലോചിച്ച് നോക്കുക, നിശ്ചലമായ ഒന്നിൽ എങ്ങനെ ചലനം സംഭവിക്കും? അതില്ലാത്ത ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതോ? അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, മരുഭൂമിയിൽ കാണൽ ജലം കാണും പോലെ തോന്നുന്നു, ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു. സ്വപ്നം പോലെ, സ്വപ്നത്തിൽ ഒന്നുമില്ല പക്ഷെ ഒരു പ്രപഞ്ചം മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും വാസ്തവത്തിൽ ഉണ്ടോ? തോന്നുമ്പോൾ ഉള്ളതായി അനുഭവിക്കുകയും ചെയ്യുന്നു, ഉണരുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. സ്വപ്നം മാത്രം ഉദാഹരണമായി എടുത്താൽ മതി, ദേശകാലങ്ങൾ ഉൾപ്പെടെയെല്ലാം സ്വപ്നത്തിലുണ്ട്. അപ്പോ ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം ഇടതുങ്ങുന്ന വസ്തുവായി നമ്മുടെ മുമ്പിൽ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളതാണ്. ഇതങ്ങോട്ട് ഉറപ്പിച്ച് അനുഭവിക്കാൻ ശ്രമിക്കുക, മറ്റൊക്കെ നടന്നോട്ടെ, ബാക്കി എല്ലാ കർമ്മങ്ങളും തൽക്കാലം നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ അനുവദിക്കുകയല്ല, നിവർത്തിയില്ല. അതിൽ നിന്നും പിന്മാറാനൊന്നും നമുക്ക് ആർക്കും പെട്ടെന്ന് എളുപ്പം സാധ്യമേ അല്ല. അപ്പൊ അതൊക്കെ നടക്കട്ടെ, അതൊക്കെ നടക്കുന്നതോടൊപ്പം ഒരു കാര്യം തീർച്ചയാണ്, എന്തെന്തൊക്കെ കർമ്മം ചെയ്താലും കർമ്മം ചെയ്ത് നേടുന്നതൊക്കെ നശ്വരം. തീർച്ചയാണ്, നമ്മൾ ഇനി എന്ത് വിശിഷ്ട കർമ്മം ചെയ്ത് എന്തൊക്കെ നേടിയാലും ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കുന്നു. അവിടെ കർമ്മം നമ്മെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ പരമമായ ധന്യതയിൽ എത്തിപ്പിക്കും എന്നുവെച്ച് കർമ്മം വേണ്ടെന്നല്ല, അത് നടക്കട്ടെ, പക്ഷേ നമ്മുടെ ജീവിതം പരമമായ ധന്യതയിലെത്താൻ ചലിക്കാത്ത നിശ്ചലമായ സ്ഥിരമായ ഒരു സ്വരൂപം നമുക്ക് തന്നെ ഉണ്ട്. പുറത്തുപോയി അന്വേഷിക്കണ്ട, നമുക്ക് തന്നെ ഉണ്ട്. രാഗദ്വേഷങ്ങളെയും മാറ്റി ഈ ഉപനിഷത് വാക്യങ്ങളെ മുൻനിർത്തി നാം തന്നെ ആയിരിക്കുന്ന ആ സത്യത്തെ അനുഭവിക്കാൻ കൂടി ശ്രമിക്കുക. ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കിയാൽ നമുക്കതാർക്കും അനുഭവിക്കാം. ഇതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. കഠോപനിഷത്ത് തന്നെ ഭാഷ്യത്തിൽ ഈ കഠോപനിഷത് മന്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നൈവേദസ്തന്ത ചോദിക്കുക, അന്യത്ര ധർമാ അന്യത്രാധർമാ അന്യത്ര അസ്മാത് കൃതാകൃത അന്യത്ര ഭൂതാബ്ജ ഭവ്യാച്ച എത്തത് പശ്യസി തദ്വദ. അലോ യമധർമ്മൻ അൻധർമ്മത്തിനപ്പുറം അധർമ്മത്തിനപ്പുറം ച ധർമ്മോ അധർമ്മമൊക്കെ കർമ്മമാണ്. അതിനൊക്കെ അപ്പുറം, കൃതാകൃത ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ അപ്പുറം, ഭൂതാബ്ജ ഭവ്യാച്ച കഴിഞ്ഞതും വരാൻ പോകുന്നതിനും ഒക്കെ അപ്പുറം, വെച്ചാൽ ഒരു നാശവുമില്ലാത്ത, കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും സത്യത്തെ അല്ലയോ യമധർമ്മൻ അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അതാണ് പിന്നെ ഉപനിഷത്ത് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും കഠോപനിഷത്ത് എന്ന് പറയുന്നു, അശരീരം ശരീരേഷു അനവസ്ഥേഷ്വവസ്ഥിതം മഹാന്തം വിഭമാത്മാനം മത്വാധീരോ നശോചത്തി. ശരീരങ്ങളിലെല്ലാം ശരീരമില്ലാതെ അസ്ഥിരങ്ങളിലെല്ലാം സ്ഥിരമായി അനവസ്ഥേഷ്വവ മഹാന്തം എങ്ങും നിറഞ്ഞ് വിഭും സർവവുമായി കാണപ്പെടുന്ന ആ സത്യം, ആ സത്യത്തെ വിചാരം ചെയ്തറിഞ്ഞത്, മഹാന്തം വിഭുമാത്മാനം മത്വ ധീരോ, ധീരൻ ദുഃഖിക്കുന്നില്ല. കർമ്മമൊക്കെ നടത്തുന്നു, അതിന്റെ ഫലങ്ങൾ വരുന്നു, ചിലപ്പോൾ ഇഷ്ടമാവാം ചിലപ്പോൾ അനിഷ്ടമാവാം, പക്ഷെ അതൊക്കെ താൽക്കാലികം. ഇല്ലാത്തത് താൽക്കാലികം എന്ന് വെച്ചാൽ അനുഭവിക്കുമ്പോഴും ഇല്ലാത്തത്, അനുഭവിക്കുന്നതില്ലാത്തതാവാൻ പറ്റുമോ? അതല്ലേ സ്വപ്നത്തിന്റെ കാര്യം. നേരത്തെ പറഞ്ഞില്ലേ എല്ലാം അനുഭവിക്കുന്നതല്ലേ, അവിടെ വല്ലതും ഉണ്ടോ? മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ നശോചത്തി എന്നല്ല ഉപനിഷത്ത് വീണ്ടും പറയുന്നു. ഈ പരമാത്മസത്വത്തെ സത്യത്തെ നിങ്ങൾ അനുഭവിച്ചാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിന്റെ എല്ലാ കെട്ടുകളും ചിന്നി ചിതറിപ്പോകുന്നു. ഞാൻ എന്റേത് എന്നിങ്ങനെയുള്ള കെട്ടുകൾ, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവ സംശയാഹ, എല്ലാ സംശയവും തീരുന്നു. ക്ഷിയന്തേ തസ്യ കർമ്മാണി, അങ്ങനെയുള്ള അവന്റെ കർമ്മങ്ങളെല്ലാം തീരുന്നു, ക്ഷയിക്കുന്നു. ക്ഷിയന്തേ തസ്യ കർമ്മാണി തസ്മിൻ ദൃഷ്ടയെ പരാവരെ, ആ പരമസത്യത്തെ കാണാൻ കഴിഞ്ഞാൽ, കാണാൻ കഴിയാൻ അത് ഇങ്ങനെ പറ്റും. അതല്ലേ നിങ്ങളാ സത്യമാണ്, ഞാൻ ഞാൻ എന്നനുഭവിക്കുന്നത് ആ സത്യമാണ്. അതിനെ രാഗദ്വേഷം മറമാറ്റു, അത്രയേ ഉള്ളൂ. ആ സത്യത്തിൽ പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനില്ല, അതെന്നും നിറഞ്ഞു നിൽക്കുന്നു. കർമ്മവുമായി അതിനൊരു ബന്ധവുമില്ല. പിന്നെ ഈ രാഗദ്വേഷം മറമാറ്റുന്നത് അതിനെ പുതുക്കിയെടുക്കാനൊന്നുമല്ല, മറമാറ്റാൻ, മറമാറ്റാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ആ പരമസത്യത്വവുമായി ഒരു കർമ്മത്തിനും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് കർമ്മകാണ്ഡവേദഭാഗം ശീലിക്കുന്നവർ കർമ്മവുമായി ബന്ധപ്പെടാത്ത എല്ലാം അനർത്ഥമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ബ്രഹ്മത്തിന് കർമ്മവുമായി ഒരു ബന്ധവുമില്ല. തത്വസമന്വയാത് എന്നാണ് നാലാം സൂത്രം. അത് ഉപനിഷത്തിലെ ഏത് വാക്യം പരിശോധിച്ചാലും നമുക്ക് പിടികിട്ടും. ഉപനിഷത്തിലൊക്കെ മാത്രമേ ഉള്ളൂ, ഭാഗവതം വായിച്ചു നോക്കിയാൽ പിടികിട്ടും. ഭാഗവതം ഭക്തിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. ഭാഗവതം ബ്രഹ്മദർശനത്തെക്കുറിച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വിവരിക്കുന്നുണ്ട്. ആ ബ്രഹ്മത്തെ ദർശിച്ചാൽ അത് അനുഭവപ്പെടുത്തിയാൽ എന്താ അത് നിശ്ചലം. നതത്ര കാലോ, അവിടെ കാലമില്ല. നതത്ര കാലോ ദിവിശേഷം പരപ്രഭു, ദേവന്മാരുടെ എല്ലാം പരമപ്രഭുവായ കാലം അവിടെ ഇല്ല. നതത്ര ദേവാഹ ജഗതാം യതീശിരേ, ജഗത്തിന്റെ ഒക്കെ രക്ഷാകർത്താക്കളായ ദേവന്മാർ അവിടെയില്ല, ആ പരമസത്യത്തിലില്ല. എന്നുവെച്ചാൽ ദേവന്മാരും കാലവും ഒക്കെ കർമ്മത്തിന്റെ ഉത്പന്നങ്ങളാണ്. ദേവന്മാരൊക്കെ കർമ്മവുമായി ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു ബന്ധവുമില്ല. നതത്ര ദേവാ ജഗതാം യീശിരേ, നതത്ര സത്വം നരജസ്തമശ്ച, മായയുടെ സത്വരജസ്തമോ ഗുണങ്ങൾ അവിടെ ഉണ്ട്? ഇല്ലേ ഇല്ല. മായയുടെ പൊടി പോലും അവിടെ ഇല്ല. അത് കാണാത്തവർക്ക് ഉണ്ടെന്ന് തോന്നും, കണ്ടുകഴിഞ്ഞവർക്ക് ഇതൊന്നും അവിടെ ഇല്ല. നയത്ര സത്വം നരജസ്തമശ്ച, നവൈ വികാരോ മനസ്സില്ല. ന മഹാൻ, നമ്മളിന്ന് കാലത്തെ ചർച്ച ചെയ്ത മഹാനാത്മ കോസ്മിക് എനർജി അവിടെ ഇല്ല. പ്രാണൻ, പ്രാണസ്പന്ദനമൊന്നും അവിടെ ഇല്ല. പ്രാണസ്പന്ദനം പോലും ഇല്ലാത്ത ഇടമാണ് നമ്മുടെ ഒക്കെ യഥാർത്ഥ രൂപം. തൽക്കാലം അത് മായ കൊണ്ട് ഇളകി മറിയുന്നതായി തോന്നുന്നു. പരമാർത്ഥത്തിൽ ഇത്ര ഗംഭീരമായ ഒരു സത്യവസ്തു നമ്മളൊക്കെ ആയിരിക്കവേ അത് അന്വേഷിക്കാൻ പോലും ഒരു ശ്രമം നടക്കുന്നില്ലെങ്കിൽ ജീവിതം ഒരിക്കലും ധന്യമാവില്ല. കർമ്മമൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കർമ്മവും കർമ്മം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന എന്തും നശ്വരമാണ്. സ്വർഗം പോലും നശ്വരമാണ്. കർമ്മം കൊണ്ടുണ്ടാക്കുന്ന എന്തും നശിച്ചു പോകും. ഉണ്ടാക്കിയെടുക്കുന്ന സമയം മുതൽ ജീർണിക്കും, നശിക്കും. ഇതാണ് കർമ്മത്തിന്റെയും കർമ്മം കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സ്ഥിതി, അതെന്തുമാകട്ടെ നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കും. പിന്നെ എന്താ ബാക്കി നിൽക്കുക? അപ്പോ നശിക്കാത്ത ആനന്ദസ്വരൂപമായ ഒരു വസ്തു ഈ ശരീരത്തിലിരിക്കുന്നു. അശരീരം ശരീരേഷു, ശരീരം ഇല്ലാതെ ഇരിക്കുന്നു. അതാണ് അഖണ്ഡബോധം, ആനന്ദബോധം. ഈ ആകാശത്തിന്റെ പോലും ഉറവിടമായി സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയായ ബോധം, ശാസ്ത്രസത്യം. ആ ബോധത്തിൽ ഇളകിമറിയുന്ന ഈ കർമ്മം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കർമ്മം വെറും ഭ്രമം എന്നാണ് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്. ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഉപദേശം ചെയ്യുന്നുണ്ടല്ലോ ഏകാദശം, പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമ. ഉദ്ധവരെ, സത്യം കാണാത്ത പുരുഷൻ പലത് കാണുന്നുണ്ടെങ്കിൽ വെറും ഭ്രമം, എന്താണെന്ന് ആർക്കും നിശ്ചയമില്ല. നമ്മളൊക്കെ ഇത്രയും നാൾ ജീവിച്ചല്ലോ, ജനിച്ചു, എന്തൊക്കെയോ ചെയ്യുന്നു, നല്ലത് നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ജനിച്ചു, എന്തിനു ജനിച്ചു, ആര് ജനിച്ചു, വല്ല പിടിയുമുണ്ടോ? അന്ന് മുതൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതിനും ഇതിനും ഒക്കെയായി ഒക്കെ നടക്കട്ടെ, പക്ഷെ എന്തിനെന്ന് നിശ്ചയമുണ്ടോ? പരമാർത്ഥം പറഞ്ഞാൽ അവസാനം എന്തിനാ? മരിക്കാൻ, ഈ ശരീരം ഉപേക്ഷിക്കാൻ. ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി ചെയ്തതൊക്കെ എന്തായി? ഒന്നുമില്ല, ഒന്നിനും ഒരു പ്രയോജനമില്ല. അപ്പം ഉപനിഷത്ത് ആവശ്യപ്പെടുന്നത് മറ്റൊന്നും ചെയ്യണ്ട, ഇത്തരം കർമ്മങ്ങളൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, ജീർണിക്കാത്ത, നശിക്കാത്ത, അജവും നിത്യവും ശാശ്വതവും ഗീത പറയുന്ന അജോ നിത്യ ശാശ്വതവയം പുരാണോ, അങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങൾ. വസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നല്ല, ഉള്ളത് നിങ്ങളെന്ന് പറഞ്ഞാൽ ശരീരമല്ലല്ലോ. അപ്പൊ ജഡത്തിനുള്ളിൽ ആ വസ്തു ഉണ്ടെന്നല്ല, അങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങൾ. നിറഞ്ഞു നിൽക്കുന്നു സർവത്ര, സർവവും നിങ്ങളാണ്. ഈ കാണുന്ന സർവവും അനന്തകോടി ബ്രഹ്മാണ്ടം നിങ്ങളാണ്. ഗീത തന്നെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ സത്യത്തെ കണ്ടെത്തിയാൽ സർവത്ര അത് നിറഞ്ഞു നിൽക്കുന്നു, നാം നിമിഷം ബോധ്യപ്പെടും. യഥാ ഭൂതഗതഭാവം ഏകസ്തമനുപശ്യതി തതയേകച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ ഗീത. യഥാ ഭൂതപൃഥക്ഭാവം, നിങ്ങൾക്കിപ്പോ തോന്നും ആ ബോധവസ്തു അമീബയിലും എന്നിലും സൂര്യനിലും ഒക്കെ പ്രത്യേകം പ്രത്യേകം നിൽക്കുകയാണെന്ന് തോന്നും. എന്തുകൊണ്ട് തോന്നുന്നു? രാഗദ്വേഷം മറ, ശരീരത്തിന്റെ മറ. അല്ലാതെ ആ വസ്തു അങ്ങനെ ഓരോരുത്തരിലും ഭിന്നിച്ച് ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല, മറകൊണ്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെയുള്ള ആ സത്യത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി നിങ്ങളുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ യഥാഭൂതപൃഥഭാവം ഏകസ്ഥമനുപശ്യതി, ഒരിടത്ത് അതിനെ നിങ്ങൾക്ക് ശുദ്ധമായി കണ്ടെത്താൻ കഴിയുമെങ്കിൽ തതയേവച വിസ്താരം ബ്രഹ്മസമ്പദ്യത്തെ, അവിടെ ഇരുന്നുകൊണ്ട് ആ വസ്തു വിസ്താരം സമ്പദ്യത്തെ അങ്ങനെ പെരുകും. ഏതുപോലെ മഹാബലിയുടെ മുമ്പിൽ മൂന്നടി മണ്ണ് അളക്കാനെത്തിയ വാമനൻ പെരുകിയ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കുക. പെരുകിപ്പെരുകി ഇവിടെ മൂന്ന് ലോകങ്ങളും നിറയുകയാണ്. അങ്ങനെ ഒരു സത്യം ആണ് നമ്മളൊക്കെ, നമ്മളൊക്കെ അങ്ങനെ ഒരു സത്യമാണ്. അതിനൊരു ശ്രമം, ശ്രമം എന്ന് വെച്ചാൽ എങ്ങനെ സാർ? അത് വലിയ ബദ്ധപ്പാടല്ലേ? ബദ്ധപ്പാടാണെങ്കിലാണ് ഭേദചിന്തയും രാഗദ്വേഷവും പോണം. ഈ പരമമായ സത്യത്തിൽ മായയുണ്ടാക്കുന്ന വെറും ഭ്രമമാണ് ഭേദചിന്തയും രാഗദ്വേഷവും. ഭേദദൃഷ്ടിരവിദ്യ സർവഥ താം വിസർജയേ, ഞാൻ വേറെ, നീ വേറെ, ജാതി വേറെ, മതം വേറെ, മറ്റത് വേറെ, മറിച്ചത് വേറെ, ഇങ്ങനെയുള്ള ഈ ഭ്രമം അതാണ് അവിദ്യ. ഭേദദൃഷ്ടിരവിദ്യ സർവഥ വാസിഷ്ഠം പറയുന്നത് സർവഥ താം വിസർജയ എന്ത് വില കൊടുത്തും ഉള്ളിൽ ഭേദദൃഷ്ടി ഉപേക്ഷിച്ചു. നേരം വെളുത്താ നമ്മളെന്താ, ഈ ഞാൻ വേറെ അവൻ വേറെ, അസൂയ കോപം കാമം ക്രോധം. അതുകൊണ്ടാണ് കൃഷ്ണനും ഒക്കെ ആദ്യമേ ഗീതയിൽ പറയുന്നത് കാമവും ക്രോധവുമാണ് അർജുന നിന്റെ ശത്രുക്കൾ. ഈ ഭേദ ചിന്ത കൊണ്ട് വന്നു ചേരുന്നതാണ് കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മ വിധ്യേന മിഷ വൈരിണം. എടോ അർജുന, ഭീഷ്മരും ദ്രോണരും ഒന്നുമല്ല നിന്റെ ശത്രുക്കൾ. പിന്നെയോ, കാമവും ക്രോധവും രജോഗുണപ്രധാനമായ ഭേദചിന്ത കടുപ്പിച്ചു നിൽക്കുന്ന കാമക്രോധങ്ങളാണ് നിന്റെ ശത്രുക്കൾ. മഹാശനോ എത്ര ഭക്ഷിച്ചാലും മതിയാവില്ല, കാമത്തിന് എന്തുമാത്രം അനുഭവിച്ചാലും മതിയാവില്ല, കോപത്തിനും മതിയാവില്ല. പ്രതികാരചിന്ത പ്രതികാരചിന്ത. മഹാഭാരത യുദ്ധം തന്നെ ആ പ്രതികാരചിന്തയുടെ ദുരന്ത ഫലമാണ്. ഇന്ന് കാണുന്ന യുദ്ധങ്ങളൊക്കെ അതിന്റെ ദുരന്ത ഫലമാണ്. അങ്ങനെ ഈ കാമവും ക്രോധവും മഹാശനോ മഹാപാത്മ വിധ്യേനമിഹ വൈരിണം, ഇതാണ് നിന്റെ ശത്രുക്കൾ. അപ്പൊ നമുക്ക് ഈ സത്യത്തെ അനുഭവിക്കാൻ കഴിയുമോ? ഈ കാമക്രോധങ്ങളെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ? ചോദ്യം അതാണ്. അല്ലാതെ സത്യത്തെ അനുഭവിക്കാൻ കഴിയുമെന്നല്ല. നമ്മളിപ്പോൾ തന്നെ അസത്യമാണ്, ഇനി അത് അനുശേഷിച്ച് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കൂ, കാമക്രോധങ്ങളെ എനിക്ക് കുറേശ്ശെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അല്ല, കഴിയുമല്ലോ. എന്താ കാര്യം? ഒക്കെ ഈശ്വരമയമാണ് ഈ ജഗത്ത്. ഈ പലത് കാണുന്നത് വെറും ഭ്രമം. അതിൽ പെടാതിരുന്നാൽ ഒക്കെ ഈശ്വരമയമാണ്, ഈശാവാസ്യം, മറ്റൊക്കെ നടക്കട്ടെ, ഒന്നും നടക്കാതിരിക്കണ്ട. ആചാരങ്ങളും അത് ഇതൊക്കെ നിശ്ചയമായിട്ട് നടക്കട്ടെ, അതിന് തടസ്സമില്ലല്ലോ. യുദ്ധം നടക്കട്ടെ, അടുക്കളയിൽ പാചകം നടക്കട്ടെ, കൃഷി നടക്കട്ടെ, ഇതൊക്കെ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? പക്ഷെ അപ്പോഴൊക്കെ ഈ ഭിന്ന ചിന്തകൾ വെറും ഭ്രമമാണ്, ഇതൊക്കെ ഒരേ ഈശ്വരതത്വം, ഈശാവാസ്യമിതം സർവം, യത്കിഞ്ച ജഗത്യം ജഗത് എന്നോർമ്മിച്ച് കാമവും ക്രോധവും കുറയ്ക്കാനൊക്കെ. ഇതാണ് കൃഷ്ണൻ ചോദിക്കുന്നത് അർജുനനോട്. യുദ്ധം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമല്ലടോ, നിനക്ക് ഈ ഭീഷ്മരോടും അവരോടും ഒക്കെയുള്ള കാമക്രോധങ്ങളെ കുറേശെങ്കിലും കുറച്ചുകൊണ്ടുവരാൻ പറ്റുമോ? വിധ്യേനമിഹ വൈരിണം, നിന്റെ പ്രധാന ശത്രു ഈ കാമക്രോധങ്ങളാണ്. അപ്പോൾ ഇതിനാണ് ഉപനിഷത്ത് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, നമ്മളതാണ് പിന്നെ ഈ എന്താ ചിന്തിക്ക ചിന്തിക്കണമെന്ന് പറയുന്നത്, ഈ സത്യത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല, അതുണ്ടാക്കിയെടുക്കേണ്ട വസ്തുവല്ല, നിങ്ങളതാണ്. പിന്നെന്താ ചിന്തിക്കുന്നത്? കാമത്തെ ഒഴിവാക്കാൻ ചിന്തിക്കണം, അത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് മറച്ചിരിക്കുന്നു. സൂര്യബിംബത്തെ മറയ്ക്കുന്ന മേഘഖണ്ഡം, സൂര്യന് ഈ മേഘഖണ്ഡവുമായി ഒരു ബന്ധവുമില്ല. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആ മേഘം മറച്ചിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതിന് മാറ്റണം, അതിന് സൂര്യനുമായി എന്താ ബന്ധം? അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മതത്വത്തിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, കർമ്മം അതിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനൊക്കില്ല, അത് നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ്. ഉണ്ടായെന്ന് തോന്നുന്നതാണ് ഭേദചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാമം ക്രോധം രാഗം ദ്വേഷം ഇതൊക്കെ. അപ്പോ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പകരം ഇന്നു മുതൽ ഈ ചോദ്യം ചോദിക്കുക, ഈ കാമക്രോധങ്ങളെ ഒന്ന് കുറേശ്ശെ പെട്ടെന്ന് വേണ്ട. എത്ര പേരെന്നോട് ഒന്ന് പറയുന്നു, സാറിന്റെ ഈ പ്രസവം കേട്ട് പണ്ടൊക്കെ എനിക്ക് വീട്ടിൽ വലിയ കോപമായിരുന്നു, സാർ ഇപ്പൊ എന്തൊരു സുഖം, എന്റെ ദേഷ്യം വളരെ മാറിയിരിക്കുന്നു, പണ്ടൊക്കെ എനിക്ക് നേരം വെളുത്ത ദേഷ്യം തന്നെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അറിയാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരും, പക്ഷെ ഉടൻ തന്നെ സാറ് പറയുന്നത് എനിക്ക് ഓർമ്മ വരും, ഈ കാമൻ സാറ് പറയുന്നത് എന്നുവെച്ചാൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വരും, ഈ കാമവും ക്രോധവുമാണ് നിങ്ങളുടെ സത്യസ്വരൂപത്തെ മറച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആനന്ദത്തെ മറച്ചിരിക്കുന്നത് എന്നെനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ മാറ്റും. ഇപ്പൊ അത് പരിശീലിച്ചതിൽ വീട്ടിൽ എന്തൊരു ശാന്തി എന്നൊരു ബ്രഹ്മ അനുഭവമൊക്കെ പിന്നെ ആവട്ടെ, അത് നമുക്ക് കുറച്ചാവാം. ഈ ചോദ്യം ചോദിക്കുക ഇന്ന് മുതൽ, അല്ലെങ്കിൽ എന്തൊക്കെ കേട്ടതുകൊണ്ടും എന്താചാരം അനുഷ്ഠിച്ചതുകൊണ്ടും കാര്യമായ ഒരു ഫലവുമില്ലേ? ആ അനുഷ്ഠിക്കലിൽ തന്നെ കോപവും കാമവും കടന്നുകൂടും. അത് ആകെ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടമാക്കും. അതൊക്കെ അനുഷ്ഠിക്കവേ ഒന്നും വേണ്ട, നോക്കണ്ട. കാമവും ക്രോധവും, അതായത് രാഗവും ദ്വേഷവും, രാഗത്തിന്റെ ശക്തിമത്തായ ഭാവമാണ് കാമം, ദ്വേഷത്തിന്റെ ശക്തി കൂടിയ ഭാവമാണ് ക്രോധം. ഇതിനെയൊക്കെ ദിവസം പ്രതി കോപം വരുമ്പോൾ ആരോടാ കോപിക്കുക? ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കോപിക്കുന്നത് എന്നോടാണ്, എനിക്ക് എന്നെ ഒരിക്കലും തെളിച്ചെടുക്കാൻ സാധിക്കില്ല. ഞാൻ എന്നോടെപ്പോഴും കോപിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരൊക്കെ ഞാൻ തന്നെ, ഒരേ ഈശ്വര തത്വം. അതുപോലെ വലിയ കാമങ്ങൾ എന്തായത്, ഭഗവാൻ അനുവദിക്കുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം, പക്ഷെ ബന്ധപ്പെട്ട് കാമത്തിനു വേണ്ടി മോഹബദ്ധനായി അലഞ്ഞു തിരിഞ്ഞാൽ ആകെ ഒരു ഈശ്വരതത്വം, മറ്റെല്ലാം ഒരു ഭ്രമം. എന്തിനാണ് ഈ അലഞ്ഞു തിരിയൽ? ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ, കൃത്യം അനുഭവിച്ചുകൊണ്ട് ന്യായമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം, കർമ്മമൊന്നും ചെയ്യണ്ടെന്നല്ല. മോഹബദ്ധനായി വേണ്ടാത്തടത്തൊക്കെ ചെന്ന് വേണ്ടാത്തതൊക്കെ ചെയ്ത് ഭഗവാൻ അനുഗ്രഹിച്ചതെന്ന സുഖകരമായ ജീവിതത്തെ ദുഃഖപൂർണമാക്കി മാറ്റുന്ന ഏർപ്പാടാണിപ്പോ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത ബ്രഹ്മത്തെ, ആനന്ദസ്വരൂപത്തെ നമ്മുടെ മുമ്പിൽ അവയുടെ വാക്യങ്ങളിൽ കൂടി ആവർത്തിച്ചാവർത്തിച്ച് അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളതാണ് തത്വമസി തത്വമസി തത്വമസി. ചാന്ദോഗ്യ ഉപനിഷത്ത് 6-ാം അധ്യായത്തിൽ 9 പ്രാവശ്യം ആവർത്തിച്ച് അച്ഛൻ മകനുപദേശിക്കുന്ന വാക്യമാണ്, കുഞ്ഞെ അത് നീയാണ്, അത് നീയാണ്, നീ ഇനിയിപ്പോ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കടന്നുകൂടിയിട്ടുള്ള അഴുക്കൊന്നു മാറ്റൂ, നീ അതാണ്, തെളിഞ്ഞു വരും. ഇതാണ് തത്വസമന്വയ ഉപനിഷത് വാക്യങ്ങളെല്ലാം. ആ ബ്രഹ്മം സർവജ്ഞവും സർവവ്യാപിയും ആനന്ദസ്വരൂപവുമാണെന്ന് പ്രതിപാദിക്കുന്നതായി നമുക്ക് സമന്വയിപ്പിക്കാൻ കഴിയും എന്നാണ് തത്വസമന്വയ എന്ന 4-ാം സൂത്രത്തിന്റെ ചുരുക്കം. ഇനി 2 ദിവസം കൂടെ ബ്രഹ്മസൂത്രമുണ്ട്. ഈ സൂത്രത്തെ ആസ്പദമാക്കി ഭാഷ്യത്തിൽ വളരെ വിശദമായ ചർച്ചയാണ്. അടുത്ത 2 ദിവസവും കൂടി നമ്മൾ ഇക്കാര്യം തന്നെ, വെച്ചാൽ കർമ്മവുമായി ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു ബന്ധവുമില്ല, കർമ്മം ഭ്രമമാണ്, കർമ്മമുണ്ടാക്കിത്തരുന്ന ഒരു കാര്യവും സ്ഥിരമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സുഖിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് കർമ്മം വേണ്ടെന്ന് വെക്കണ്ട, സ്ഥിരമായതുകൂടി നേടാൻ പറ്റിയ കാര്യങ്ങൾ കൂടി ചെയ്യുക, അത്രയേ ഉള്ളൂ, കൂട്ടിച്ചേർക്കുക. നടത്തുന്ന ഒന്നും വേണ്ടെന്ന് വെക്കണ്ട, കൃഷ്ണന്റെ വാചകത്തിൽ പറഞ്ഞാൽ മഹാപാപം പോലും വേണ്ടെന്ന് വെക്കണ്ട. എന്നുവെച്ചാൽ ഉടനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഒരാൾ പാപം ചെയ്ത് ശീലിച്ചെങ്കിൽ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞെ, നീ ഈ സത്യം കൂടെ കൂട്ടിച്ചേർക്കൂ, നീ അതിവേഗം ശുദ്ധനായിത്തീരും എന്ന് ഗീത ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഇപ്പോ നടക്കുന്ന എല്ലാം നടക്കട്ടെ, വേദാന്തം ഒരിക്കലും, ഗീത ഒരിക്കലും അത് മാറ്റിമറിക്കണമെന്ന് പറയുന്നില്ല, കൂട്ടിച്ചേർക്കും. ഈ കാമക്രോധങ്ങളെ അവർക്ക് സത്യം അനുഭവിക്കാനുള്ള പ്രക്രിയ കൂടി കൂട്ടിച്ചേർക്കൂ. അത് ബലവത്തായി വരുംതോറും മാറേണ്ടതൊക്കെ തനിയെ മാറിക്കൊള്ളും, ഒക്കെ തനിയെ മാറിക്കൊള്ളും, സംശയം വേണ്ട. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: Om Namah Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
5: Om Namah Namashivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: ആത്മാവിനെ കുറിച്ച് ശ്രവണം ചെയ്യുകയും മനനം ചെയ്യുകയും അതെന്താണെന്ന് സാക്ഷാത്കരിക്കുകയും ചെയ്ത ഋഷിമാരുടെ വചനമാണ് ശ്രുതി എന്ന് പറയുന്നത്. ഋഷിമാർ പറഞ്ഞതാണ്, അപ്പോൾ അത് സ്വീകരിക്കേണ്ടി വരും. അതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. പൂർവാചാര്യന്മാർ ഇതി ശിശുമ പൂർവേഷ, പൂർവികന്മാരിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു. അത് അപൗരുഷയോ എന്നൊക്കെ പറയുന്നത് എന്താണോ, അത് സാധാരണ മനുഷ്യന്റെ സാധാരണ ബുദ്ധിയുണ്ടെന്ന് കണ്ടുപിടിച്ചതല്ല ഇത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഋഷിമാർ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ അത് സാധാരണ പോലെയല്ല. അവർ മന്ത്രദ്രഷ്ടാക്കളാണ്. തത്വം അവർക്ക് വെളിപ്പെട്ടതാണ്, അതിനവർ ലോകത്തിന് വെളിപ്പെടുത്തി. അവർക്ക് വെളിപ്പെട്ടതിന് അവർ വെളിപ്പെടുത്തി. അത് സാധാരണ മനുഷ്യന്റെ പോലെ അഹന്ത മമതയോടുകൂടി ചെയ്ത കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അത് അപൗരുഷയം എന്ന് പറയുന്നത്. അപൗരുഷയം എന്ന് പറയുമ്പോൾ മനുഷ്യൻ അഹന്തയോടും മമതയോടും കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അപൗരുഷയം. മറ്റത് അതില്ലാതെ ചെയ്തതാണ്. അതില്ലാതെയാണ് വേദമന്ത്രങ്ങളും മറ്റും. അതിങ്ങനെ അതില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? അഹന്തി മമതി ഇല്ലാതെ അത് ഈശ്വര അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈശ്വര പ്രേരണ കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഈശ്വര പ്രേരണ കൊണ്ട് ചെയ്യുന്നുണ്ട് പറയുന്നത്, അത് ഈശ്വര സൃഷ്ടം എന്ന് പറയുന്നു. അല്ലാതെ ഈശ്വരൻ ഒരു വ്യക്തിയോ അങ്ങനെ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചതല്ല, ഈശ്വരന്റെ പ്രേരണ. അഹന്തി മമതി ഇല്ലാത്തവന് പിന്നെ അവന്റെ പ്രേരണ ഈശ്വരനാണല്ലോ. ഐശ്വര്യമായ പ്രേരണ കൊണ്ട് ഋഷിമാരുടെ മനസ്സിൽ നിന്നും വെളിപ്പെട്ടതാണ് ഈ തത്വബോധം. അതുകൊണ്ട് തന്നെ അപൗരുഷയെന്നും അനാദിയെന്നും എല്ലാം പറയുന്നു. അത് ആത്മതത്വം അങ്ങനെയേ വെളിപ്പെടുത്തുള്ളൂ, ഈ പരമ്പരയിലൂടെ വെളിപ്പെടുത്തുള്ളൂ. അതിനൊരു വക്താവും ഒരു ശ്രോതാവും കൂടിയേ തീരും, അല്ലാതെ സാധ്യമല്ല. അങ്ങനെയുള്ള ആത്മതത്വം പ്രത്യക്ഷമല്ല. അതുകൊണ്ട് അതിന് പൂർവോപദേശം ആവശ്യമാണ്, അതിന് വേദം ആവശ്യമാണ്, ശ്രുതി ആവശ്യമാണ്. അപ്പൊ ശ്രുതിയുടെ മുഖ്യമായ പ്രയോജനം അതാണ്. അലൗകികമായ സാധ്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപായങ്ങളെക്കുറിച്ചും പറയുക. അലൗകികമായ സാധ്യം എന്ന് പറയുന്നത് മോക്ഷം പോലെയുള്ള കാര്യം, ഇഹലോകത്തിൽ ലഭിക്കാത്ത കാര്യങ്ങൾ, അതിൻ്റെ ഉപായങ്ങൾ. ഇഹലോകത്തിൽ ലഭിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, പുത്രൻ ഈ ലോകത്തിൽ കിട്ടുന്നതിന്, പശു ഈ ലോകത്തിൽ കിട്ടുന്നതാണ്, ഹിരണ്യ ഈ ലോകത്തിൽ കിട്ടുന്നതാണ്, മഴ പെയ്യുന്ന ഈ ലോകത്തിലാണ്, ഇതിനൊക്കെ ഉണ്ട് യാഗം. അങ്ങനെ വരുന്നിടത്ത് വേദം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ പ്രാപ്തമാവുന്ന കാര്യങ്ങൾക്ക് തന്നെ അലൗകികമായ ഉപായങ്ങളെ നിർദ്ദേശിക്കുന്നു. പുത്രൻ എങ്ങനെ ഉണ്ടാകുന്നെന്ന് മനുഷ്യനറിയാം, ദമ്പതികളിൽ നിന്ന് പുത്രൻ ഉണ്ടാകും. പക്ഷെ വേദം എന്ന് പറയുന്നത് അതിനുവേണ്ടി യാഗം ചെയ്യാൻ പറയും. അപ്പം ആ ഉപായം അലൗകികമാണ്, ലൗകികമല്ല. മനുഷ്യനറിയാമെന്നുള്ള ഉപായം ലൗകികമാണ്. എങ്ങനെയാണ് പുത്ര ഉത്പാദനം? അത് മനുഷ്യനറിയും, അത് ലൗകിക ഉപായം. പക്ഷെ വേദം അതല്ല. പശു എങ്ങനെ ഉണ്ടാകുന്നു അത് മനുഷ്യനറിയും, പശു എങ്ങനെ ഉണ്ടാകുന്നു. പക്ഷെ പശുവിനെ നേടുന്ന എങ്ങനെയാണ് അത് അവനറിയാം. സമ്പത്ത് കൊണ്ട് നേടാം, ദാനം കിട്ടിയ പശുവാകും, ഇതൊക്കെ ലൗകിക ഉപായങ്ങൾ. പക്ഷെ വേദം പറയുന്ന എന്താണ്? അലൗകിക ഉപായം, അതിനുവേണ്ടി യാഗം ചെയ്യുക. ലൗകികമായ ഫലങ്ങൾക്ക് വേണ്ടിയും വേദം അലൗകികമായ ഉപായങ്ങളെ നിർദ്ദേശിക്കും. ഇനി അലൗകികമായ ഫലങ്ങളാണ് സ്വർഗവും മറ്റും, അത് ഈ ലോകത്തിനൊന്നും പ്രസിദ്ധമല്ല. അതിനുവേണ്ടിയിട്ടും വേദം അലൗകികമായ ഉപായങ്ങളെ യാഗത്തെ, അതാണ് വേദത്തിന്റെ പ്രത്യേകത. അതെന്തുകൊണ്ട് അലൗകികമായി ഉപായം അല്ലെങ്കിൽ ഫലം? കാരണം അത് അഹന്ത മമത എല്ലാം ഉള്ള സാധാരണ മനുഷ്യന് പ്രാപ്യമായ കാര്യങ്ങളല്ല. ഋഷിമാർക്ക് പ്രാപ്യം, ഋഷിമാർക്ക് അതെവിടുന്ന് വന്നു? ഈശ്വര പ്രചോദിതമായി വന്നു. അതുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ചും ശ്രുതിയാണ് മുഖ്യപ്രമാണം, അല്ലാതെ മറിച്ച് ലൗകികമായ പ്രത്യക്ഷാനുമാനാദികളല്ല. ലൗകികമായ കാര്യങ്ങളിൽ വാദവിപ്രതിവാദങ്ങൾ ഉണ്ടാകത്തില്ല. ആത്മാവിനെ സംബന്ധിച്ച് വിപ്രതിപത്തികളുണ്ട്. അതാണ് ഭാഷ്യകാരൻ ഇവിടെ സമർത്ഥിക്കുന്നത്. ഹി ഘടാതു പ്രത്യക്ഷ വിഷയ കശ്ചിത് വിപ്രതിപദ്യതേ. ഘടാതി പ്രത്യക്ഷ വിഷയത്തിൽ ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. നാസ്തികടൈതി തണ്ണാതു പുരുഷ ദർശനേതി ചെയ്തു. യുക്തിക്ക് പകരം യുക്തി എന്നതാണ് ഇവിടെ ഭാഷകാരൻ യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണ്. വേദം കൂടിയേ തീരൂ, ആത്മജ്ഞാനത്തിന് വേദവിജ്ഞാനം കൂടിയേ തീരൂ എന്ന് പറഞ്ഞ ഒരു യുക്തിയാണ്. ആത്മാവ് പ്രത്യക്ഷമല്ല, പ്രത്യക്ഷമാണെങ്കിൽ അവിടെ വിവാദം ഉണ്ടാകത്തില്ല. ആത്മാവിന്റെ കാര്യത്തിൽ വിവാദമുണ്ട്, അതുകൊണ്ട് അത് പ്രത്യക്ഷ സിദ്ധമല്ല. അതിന് ചോദ്യം ചെയ്യുന്നു, അത് നിങ്ങൾ പറഞ്ഞ ശരിയല്ല, പ്രത്യക്ഷ സിദ്ധമായ കാര്യങ്ങളിൽ വിവാദം ഉണ്ടാകാം. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് വിവാദമുണ്ട്, അതുകൊണ്ട് പ്രത്യക്ഷം അല്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്താണ് ഉദാഹരണം പറയുന്നത്? കണ്ണോ അത് പുരുഷ ദർശനാന്ന്, തൂണിനെ കണ്ടിട്ട് മങ്ങിയ വെളിച്ചത്തിൽ അത് കള്ളനാണെന്ന് തിരിക്കുന്നു, ഇത് പ്രത്യക്ഷമാണല്ലോ. വേദം പറയുന്നല്ലോ, ഒരാൾ അങ്ങോട്ട് നോക്കി, ഇരട്ടത്ത് പുറത്തേക്ക് നോക്കി, അവിടെ ഒരു ചെറിയ മരക്കുറ്റി കണ്ടു, അവിടെ ആരോ ആളിരിക്കുന്നു എന്ന് തോന്നി. അപ്പോൾ പ്രത്യക്ഷമായ കാര്യങ്ങളിലും വിപ്രതിപത്തി ഉണ്ടാകുന്നു, മനസ്സിൽ രണ്ടഭിപ്രായം, ആളാണോ അതോ എന്തെങ്കിലും മരക്കുറ്റിയാണോ, ഇത്തരത്തിൽ വിപ്രതിപത്തി, വിരുദ്ധാഭിപ്രായം മനസ്സിൽ വരുന്നില്ല. ഇനി മൂന്ന് നാല് പേരാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരാൾ പറയും കാണുന്നത് അതൊരു ആളാണല്ലോ അവിടെ ഇരിക്കുന്നത്, വേറൊരാൾ പറയല്ല അതൊരു മരക്കുറ്റിയാണെന്ന് തോന്നുന്നു, വേറൊരാൾ പറയല്ല അത് ആൾ തന്നെയാണ്. ഇതിങ്ങനെ പോകും, പത്ത് പേരുണ്ടെങ്കിൽ പത്ത് അഭിപ്രായം, അതായി പ്രതിപത്തി, കാണുന്ന ഒരുവന്റെ മനസ്സിലും വരും പല അഭിപ്രായം, പത്ത് പേര് കണ്ടാൽ പത്ത് അഭിപ്രായം വരും. പക്ഷെ പത്ത് പേർക്ക് ഇത് പ്രത്യക്ഷമാണ്, അവരവിടെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷമായ വിഷയങ്ങളിൽ ഒരിക്കലും വിപ്രതിപത്തി വിരുദ്ധാഭിപ്രായവും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭാഷ്യകാരനോട് ചോദ്യം ചെയ്യണം. ഇത് ചെയ്യുന്ന അത് ശരിയല്ല, നിരൂപിത അഭാവം, വ്യത്യാസം. അതിനെ ശരിയായി മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ എല്ലാവരും ഗുരുവും ശരിയാണ്, നമുക്ക് അബദ്ധം പറ്റിയത് അതാണെന്നുമില്ല, അത് ഒരു ബുദ്ധിയാണ്. നിരൂപണം ചെയ്യുമ്പോൾ ആരെങ്കിലും അങ്ങോട്ട് ടോർച്ചടിക്കുന്നു, അപ്പോൾ കാണുന്നു, എല്ലാവർക്കും ഒരുപോലെ തന്നെ സംശയമാണ്. അപ്പോൾ നിരൂപണം ചെയ്യുമ്പോൾ പിന്നീട് പ്രത്യക്ഷത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല എന്നർത്ഥം. വിശദീകരിക്കുന്ന ഈ പ്രത്യക്ഷമാണ് നിരൂപിത സ്ഥാനോ വിപ്രതിപത്തിർ ഭവതി. പ്രത്യക്ഷത്തിലൂടെ വെളിച്ചത്തിന്റെയും മറ്റും സഹായത്തോടുകൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നിരൂപിതം എന്ന് പറയുമ്പോൾ നിശ്ചയിക്കുക, സ്ഥാനോ അതു നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിപ്രതിപത്തിർ ന ഭവതി, പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആത്മാവിനെ നിങ്ങൾ പ്രത്യക്ഷമെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾക്കവിടെ വിപ്രതിപത്തി ഉണ്ടല്ലോ. അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു പറയുകയും അവിടെ പരസ്പരം തർക്കമാണ്. ആത്മാവ് എന്താണ്? ഒന്നാണോ? പലതാണോ? ജ്ഞാനമാണോ? അതോ ഇരുളാണോ? അതോ രണ്ടും കൂടി ചേർന്നതാണോ? അത് ഏകമാണോ അനേകമാണോ? അത് നിർഗുണമാണോ സഗുണമാണോ? ഇങ്ങനെ ഇത് ഒരിക്കലും തീരാത്ത തർക്കങ്ങളല്ലേ. അപ്പോൾ അത് കുറ്റിയെയും കള്ളനെയും പോലെ അല്ലാതെ നഹി പ്രത്യക്ഷണ നിരുപദേശാണോ എന്ന് പ്രതിപദർശന വൈനാശികാസ്തു അഹമിതി പ്രത്യേ ജായമാനേവി ദേഹാന്തര വ്യതിരിക്തസ്യ നാസ്തിത്വമേ പ്രതിജാനത്തേ ആണ് പറയുന്നത്. അഹം എന്നുള്ള അനുഭവം സർവർക്കും ഉണ്ട്, സർവാകനുമുണ്ട്, ബൗദ്ധനുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ അനുഭവത്തെ നിങ്ങൾ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനാശികന്മാർ, ശൂന്യവാദികളെയാണ് വൈനാശികൻ എന്ന് പറയുന്നത്. പൊതുവെ ഭാഷകാരൻ ബൗദ്ധന്മാരെ എല്ലാവരെയും വൈനാശികന്മാർ, നാശങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പറയും. അത്രയും ദേഷ്യമാണ്. വൈനാശികാസ്തു വൈനാശികന്മാർ പറയുന്നു, അർത്ഥം ഇതാണ്, വിനാശത്തെ ശൂന്യതയെ സിദ്ധാന്തിക്കുന്നവരാണ് വൈനാശികന്മാർ. അത് ബൗദ്ധന്റെ ഒരു പരമ്പര, മാധ്യമികന്മാരെന്ന് അറിയപ്പെടുന്ന ഒരു പരമ്പരയാണ് അവർ പറയുന്നത്. സർവശൂന്യമാണ് അവർ പറയുന്നത്. അതും ഇവിടെ ഭക്ഷ്യകാരൻ ഇങ്ങനെ ഖണ്ഡിക്കുമ്പോൾ ഭക്ഷ്യകാരം ഖണ്ഡിക്കുന്ന ശൂന്യത അല്ല ബൗദ്ധന്മാർ പറയുന്ന ശൂന്യത. ബൗദ്ധന്മാർ അത് ചിലർ പറയുന്ന ശൂന്യതയാണ് ഭക്ഷ്യകാരം ഖണ്ഡിക്കുന്നത്. ബൗദ്ധന്മാർ തന്നെ ശൂന്യത വിശദീകരിക്കുന്നത് അത് സത്തല്ല, അത് അസത്തല്ല, സത് അസത് ഉഭയമല്ല, സത് സത് ഉഭയ വിലക്ഷണവുമല്ല, നിർവചിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്ന ശൂന്യവാദികളുമുണ്ട്. അത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ശൂന്യമൊന്നും ബ്രഹ്മമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ലോ. അങ്ങനെ ഒരു ശൂന്യവാദത്തെ ഭാഷ്യകാരം ഒരിടത്തും പരാമർശിക്കുന്നുമില്ല, നിഷേധിക്കുന്നുമില്ല. ഭാഷ്യകാരം നിഷേധിക്കുന്ന ശൂന്യവാദം സത്തിന്റെ അഭാവം, സത്തല്ല എന്ന് പറയുന്നു, ആ ശൂന്യതയെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് മറുതരത്തിലുള്ള ഒരു ശൂന്യതയെ ഭാഷ്യകാരൻ കണ്ടില്ല എന്നുള്ള കാര്യം അറിയും. ഭാഷ്യകാരൻ അറിയാൻ പാടില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, ഒരു പക്ഷെ അതിൽപ്പെട്ട ഒന്നായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റും. എല്ലാവരും എല്ലാം അറിയണമെന്നില്ലല്ലോ. ശരിക്കും മാധ്യമികന്മാർ പറയുന്ന ശൂന്യം അനർവചനീയമാണ്. അതും അദ്വൈതി പറയുന്ന ബ്രഹ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവും, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ ഒരു ശൂന്യവാദത്തെ ശങ്കരാചാര്യർ അറിഞ്ഞതായിട്ട് വരുന്നില്ല. ശങ്കരാചാര്യർ ഖണ്ഡിക്കുന്നത് സത്തിന്റെ അഭാവം, സത്തല്ല എന്ന് പറയും. അത് അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അതിന് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു. അവരാണ് വൈനാശികനെന്ന് മുഖ്യമായി പറയുന്നത്. വൈനാശിക സ്വഹമിതി പ്രത്യേ ജായമാനെ ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടെങ്കിലും അവരെന്തു പറയുന്നു, ദേഹാന്തര വ്യതിരിക്തസ്യ അഹം എന്നുള്ള അനുഭവം അവർക്കും ഉണ്ട്. പക്ഷെ അവർ പറയുന്നു ഈ ദേഹാന്തര ഈ ശരീര ഭിന്നമായ ആത്മാവിൻ്റെ നാസ്തിത്വം അങ്ങനെ ഒരു ആത്മാവില്ലെന്നാണ് ശരീര വ്യതിരിക്തമായ ഒന്നില്ല. അഹം എന്നുള്ള അനുഭവം ആത്മാവാണെങ്കിൽ, അതിനാത്മാവായി അറിയുന്നെങ്കിൽ, പിന്നെ ശരീര വ്യതിരിക്തമായ ഒരു ആത്മാവിനെ എങ്ങനെ അവർക്ക് നിഷേധിക്കാൻ പറ്റും? ശൂന്യം എന്നങ്ങനെ പറയാൻ പറ്റും? ആത്മാവെന്ന് പറഞ്ഞാൽ ശൂന്യം, അതങ്ങനെ പറയാൻ കഴിയും? കഴിയത്തില്ല. ഇതിന്റെ ശൂന്യവാദത്തെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നില്ല, അദ്വൈതികൾ സ്വീകരിക്കുന്നില്ല. സത്ത അഭാവ രൂപത്തിലുള്ള ശൂന്യം, സത്തിന്റെ ഇല്ലായ്മയാണ് ശൂന്യം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നില്ല. അതിന് വൈനാശികന്മാരുടെ ആ പക്ഷത്തെ നിഷേധിക്കുന്നു. ശൂന്യം എന്ന് പറഞ്ഞാൽ അനിർവചനീയമാണ്, വാക്കിനും മനസ്സിനും യഥാർത്ഥമാണെന്ന് പറഞ്ഞാൽ അത് അദ്വൈതമാണ്. തസ്മാത് പ്രത്യക്ഷ വിഷയ വൈലക്ഷണ്യാം പ്രത്യക്ഷ ന ആത്മ അസ്തിത്വ സിദ്ധി. അതുകൊണ്ട് ഈ പ്രത്യക്ഷമായി എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അതങ്ങനെ പറയാൻ കാരണം, പ്രത്യക്ഷമായി നമ്മൾ അനുഭവപ്പെടുന്നതെല്ലാം രൂപരസാദി ഗുണങ്ങളോടുകൂടി അറിയുന്നു, എന്തെങ്കിലും ഒരു ഗുണത്തോടുകൂടി അറിയുന്നു. പുസ്തകത്തെ അറിയുന്നത് വെളുത്ത നിറമുണ്ട്, ചതുരാകൃതിയുണ്ട്, ഇതൊക്കെ കൊണ്ട് അതിനെ അറിയുന്നു. പുസ്തകം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ വസ്തുനി ശരീരത്തെ അറിയുന്നു, ഒരു വിശേഷമായ ആകൃതിയുണ്ട്, വിശേഷ ഗുണങ്ങളുണ്ട്. ഇതാണ് പ്രത്യക്ഷ വിഷയങ്ങളുടെ ഒരു പൊതു സ്വഭാവം. ഇതിൽ നിന്ന് വൈലക്ഷണ്യമാണ്, ഭിന്നമാണെന്ത് ആത്മാ. എന്തുകൊണ്ട് അതിൽ ഈ ഗുണങ്ങളൊന്നുമില്ല എന്നാ പറയുന്നു? അതിൽ രൂപരസഗന്ധങ്ങളൊന്നുമില്ല. ഇതാണ് പ്രത്യക്ഷ വിഷയ വൈലക്ഷണ്യം പ്രത്യക്ഷ ആത്മാസ്തിത്വസത്യം. അങ്ങനെ പ്രത്യക്ഷത്തിന്റെ ഈ ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആത്മാവിനെ പ്രത്യക്ഷത്തിലൂടെ എങ്ങനെ അറിയാൻ കഴിയും? കഴിയില്ല. അതിന് ശ്രുതി വേണം. തഥാ അനുമാനാദമി, അനുമാനം കൊണ്ടും അറിയാൻ പറ്റത്തില്ല. നൈയായികന്മാരും മറ്റും ആത്മാവിനെ അനുമാനിക്കുന്നു. അവരെന്താണ് പറയുന്നത്? ആത്മാവുണ്ടെന്നുള്ളതിന് രഥം, അത് ഉരുണ്ടു പോകുന്നു, അതിൻ്റെ അകത്തിരിക്കുന്ന ആരും കാണാൻ വയ്യ, അതെല്ലാം മൂടി കെട്ടിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഊഹിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, അയാളാണ് രഥത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഒരാളില്ലാതെ രഥം സഞ്ചരിക്കത്തില്ല. രഥത്തിൻ്റെ ഉള്ളിലുള്ള ഒരാളിനെ അനുമാനിക്കുന്നു. അതുപോലെ ഈ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരാൾ വേണമുള്ളിൽ, അത് ആത്മാവാണ്. അനുമാനത്തിലൂടെ പറയുന്നു അതും ശരിയല്ല. തഥാ അനുമാനാദപി, അനുമാനത്തിലൂടെയും ആത്മാസ്തിത്വത്തെ സമൃദ്ധിയും കഴിയില്ല. ശ്രുത്യ ആത്മാസ്തിത്വേ ലിംഗസ്യ ദർശിതത്വ ലിംഗസ്യ പ്രത്യക്ഷ വിഷയത്വ നീതി ചെയ്യുന്നത് ശരിയല്ല. ശ്രുതി എന്ന് പറയുന്നുണ്ട് എന്താണ്? യപ്രാണേന പ്രാണിതി, പ്രാണൻ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? ശ്രോത്രേണ ശ്രോത്ര, ഈ കണ്ണ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ പിന്നിലൊരു ആത്മാവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ആത്മാവിന്റെ അടയാളമാണ്. ശ്രുതി തന്നെ ആത്മാവിന്റെ അസ്തിത്വത്തിന് ഹേതുക്കളെ തന്നിട്ടുണ്ട്, ലിംഗസ്യ ദർശിതത്വ. ആ ഹേതുക്കളെല്ലാം പ്രത്യക്ഷ വിഷയമാണ്, ലിംഗസ്യ പ്രത്യക്ഷ വിഷയത്വ. പ്രാണനം വ്യാപാരം, ഈ ശരീരത്തെ നമുക്കറിയാം, ശരീരത്തിന്റെ ഈ ചലനങ്ങളെല്ലാം, കൈകാലുകളുടെ എല്ലാം അനക്കങ്ങളെല്ലാം പ്രാണന്റെ അടയാളമാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ടെന്ന് ഊഹിക്കാം. ഈ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ആ ഹേതുക്കളെല്ലാം പ്രത്യക്ഷമായിരിക്കുന്നുണ്ട്, ആത്മാവ് പ്രത്യക്ഷ വിഷയമാണ്. പൂർവക്ഷി പറയാൻ ആഗ്രഹിക്കുന്ന അതാണ്, ആത്മാവ് പ്രത്യക്ഷ വിഷയമാണ്. ഭാഷ്യകാരൻ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്താണ്? ആത്മാവ് ശ്രുതി ഏകഗമ്യം, ശ്രുതിയിലൂടെ മാത്രമേ ആത്മാവിനെ അറിയാൻ കഴിയൂ, ശ്രുതിയുടെ ആവശ്യമുണ്ട്. ഇതാണ് ഇവിടുത്തെ ചർച്ചാവശ്യം. ഇത് ചെയ്യുന്ന ജന്മാന്തര സംബന്ധിച്ച ആഗ്രഹം, ശരി ഇത്രമാത്രം സംഭവിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ഊഹിക്കാൻ കഴിയും എന്താണ്? ഇതൊക്കെ ഇങ്ങനെ ചലിക്കുന്നു, കൈ അനങ്ങുന്നു, കാലനങ്ങുന്നു, ഇതിന്റെ പിന്നിലൊരു ആത്മാവുണ്ട്, അത്രയും വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, അത് സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരാത്മാവ് ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു, ഈ ശരീരത്തിന് ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലത്തെ വേറെ ശരീരത്തെ അനുഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ വേദത്തിലൂടെ അല്ലാതെ എങ്ങനെ അറിയും? അതുകൊണ്ട് വേദപ്രാമാണ്യം അംഗീകരിച്ച് തീരും ഭാഷകാരനെ സംബന്ധിച്ച്. കാരണം വേദപ്രാമാണ്യത്തെ ബുദ്ധം നിഷേധിച്ചിരിക്കുകയാണ്, അതാ അതിനിത്രയും ആവശ്യപ്പെടുത്തുന്നു. ഇത് അസംബന്ധമാണ്, ഇതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഹിംസയ്ക്ക് കാരണമായി തീരുമെന്ന് പറഞ്ഞ് ബുദ്ധൻ നിഷേധിച്ചു. പക്ഷെ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആത്മ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിന് അതേ വേദം കൂടിയേ തീരും. അതുകൊണ്ടാണ് ഈ തർക്കം ഇങ്ങനെ നടക്കുന്നത്. പ്രധാനമായും ബുദ്ധൻ, പിന്നെ അതുപോലെ വരുന്നവരാണ് ചാർവാകനും മറ്റും. ചാർവാകനും എന്താണോ അവിടെ ആത്മാ അസ്തിത്വമല്ല. ചാർവാകൻ തന്നെ ആത്മാവിനെയും നിഷേധിച്ച് വേദത്തെ നിഷേധിച്ചു. ചാർവാകന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ചാർവാകന് അതിനെ നിഷേധിക്കാൻ കാരണം ഈ വേദത്തിലെ ഹിംസയാണ്. ചാർവാകൻ ചോദിക്കുന്നു, ഈ പാവപ്പെട്ട ആടുകളെ

ഞാൻ പറയുന്നതല്ല, പുരോഹിതനോട് പറയുന്നതാണ്. അവരൊക്കെ നേരെ സ്വർഗത്ത് പോട്ട്, അവരാദ്യം വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ചർവാക ദർശനം, സർവദർശന സംഗ്രഹത്തിൽ വരുന്നുണ്ട്. ആദ്യത്തെ ചർവാക ദർശനമാണ്, അതെടുത്ത് വായിച്ചു നോക്കും. ഈ ചർവാകന്റെ ഈ വാദഗതികളെല്ലാം അവരെല്ലാം എതിർത്തത് ഈ ഹിംസ എതിർത്താണ്. അപ്പൊ ആ അതിൻ്റെ ഈ ഹിംസാത്മകമായ പൗരോഹിത്യത്തിന്റെ പ്രാബല്യത്തിൽ ഭാരതത്തിൽ എവിടെ ചെന്നാലും ഈ ആടിന്റെ കരച്ചിലെ കേൾക്കാൻ പറ്റുമായിരുന്നു. അവർ എവിടെ ചെന്നാലും ആട് കരയുന്ന ശബ്ദം കേൾക്കാറില്ല, ഇതിനെ കൊല്ലുന്നത്. അത് ആ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാതെയാണ് ചാർവാകൻ ഇതിനെ നിഷേധിക്കും. പക്ഷെ അങ്ങനെ നിഷേധിക്കുമ്പോൾ വേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഹിംസ തുടരും. അതുകൊണ്ട് വേദത്തെ നിഷേധിച്ചു. ഇനി ഹിംസ ഇല്ലായിരുന്നു വേദത്തിൽ എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ട് വേദത്തിൽ ഹിംസയില്ല, അത് ശരി. ഹിംസയില്ലെന്ന് വേദത്തെ വ്യാഖ്യാനിക്കും. പശുവിന് ആലഭേദ ആലംബനം എന്ന് വെച്ചാൽ സ്പർശം എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, വേദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാം. ചരിത്രത്തിൽ യാഗം എന്ന് പറഞ്ഞാൽ ഹിംസാത്മകം തന്നെ, അങ്ങനെ അല്ലാതൊരു യാഗം ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. കൊന്നു തന്നെയാണ് യാഗം നടത്തിയത്. അല്ലെങ്കിൽ ചരിത്ര അതീതമായ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കൊല്ലാതെ യാഗം നടത്തിയിരുന്നിരിക്കും, ഈ പറയുന്ന പോലെ സ്പർശിച്ച്. യാഗത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെന്താ തെളിവ്? ഈ കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗൃഹ്യസൂത്രങ്ങൾ, കൽപ്പസൂത്രങ്ങൾ, യാഗം എങ്ങനെ ചെയ്യണമെന്ന് പറയും. ഇവിടെ എല്ലാം പറയുന്ന യാഗത്തിലെ ഹിംസയെക്കുറിച്ച്, ആട്ടിനെ എങ്ങനെയാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ടത്, നല്ല ബലമുള്ള അഞ്ചാറ് പേര് കൂടി ചേർന്നിട്ട് അതിൻ്റെ വായും എല്ലാ ദ്വാരങ്ങളും അടച്ചു പിടിക്കുക. അടച്ചു പിടിക്കുമ്പോൾ ഇത് ചവിട്ടിയും തൊഴുകി വെച്ച് ചെയ്യാതിരിക്കുമ്പോൾ നേരത്തെ അതിൻ്റെ കാലൊക്കെ കൂട്ടിക്കെട്ടുക, ഇതാണ് പറയുന്നത്. എന്നിട്ട് പിടിക്കുന്നവർ ഇത് ചാകണം ഒറ്റപ്പിടിയിൽ, അതുകൊണ്ട് ആരോഗ്യമുള്ളവരെ കൊണ്ട് പിടിപ്പിക്കുക, അതാണ് ഇങ്ങനെ കൊല്ലുക എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഹിംസാത്മകമായ ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നില്ലെന്നൊന്നും പറയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ ഈ കൽപ്പസൂത്രങ്ങളെല്ലാം ഇല്ലെന്ന് പറയേണ്ടി അതിനൊക്കെ ഇന്നും തെളിവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാർവാകനും ബൗദ്ധനും ഒക്കെ ഇവിടെ ഉണ്ടായത്, ബുദ്ധനുമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവരെ നിഷേധിക്കും. എന്താണ്? ആത്മാ അസ്തിത്വത്തെയും നിഷേധിക്കുന്നു, വേദത്തെയും നിഷേധിക്കുന്നു. ആ വേദത്തെ നിഷേധിച്ചേ കഴിയും. ഇതെല്ലാം വേദത്തിൻ്റെ പേരിലാണ് ഈ വേണ്ട ദിനങ്ങളെല്ലാം ചെയ്തു വെച്ചത്. ശ്രുതി ആത്മാ അസ്തിത്വ ലിംഗസ്യ ദർശിതത്വ ലിംഗസ്യ പ്രത്യക്ഷ വിശുദ്ധത്വം നേടി ചേർന്ന ജന്മാന്തര സംബന്ധസ്യ അഗ്രഹണം. ആത്മാ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയെങ്കിലും അംഗീകരിച്ചാലും ജന്മാന്തര സംബന്ധിയായ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്ന ഒരു ആത്മാവുണ്ടെന്നും ശ്രുതിയാ പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആത്മാവിന്റെ അസ്തിത്വ ശ്രുതിയിലൂടെ സാധ്യമാകൂ. ആഗമേന ആത്മാ അസ്തിത്വ യോഗമേ വേദ പ്രദർശിത ലൗകിക ലിംഗ വിശേഷിച്ച തദനുസാരണോ മീമാംസക തർക്കാശ്ച അഹം പ്രത്യം ലിംഗാനുജ വൈദികാന്യവ സുമതി പ്രഭവാനീതി കൽപ്പയന്തു ഓതുന്തി പ്രത്യക്ഷാനുമേറ്റാത്മേരി. മീമാംസകന്മാര് താർക്കികന്മാര് ഇവരെല്ലാം എന്താണോ വേദത്തെ ഇവർ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. പക്ഷെ എന്നാലും അവർ പറയുന്നു ആത്മാവ് പ്രത്യക്ഷവും അനുമേയവുമാണ്. താർക്കികന്മാരാണ് ഇത് രണ്ടും പറയുന്നത്. അതിൽ വൈശേഷികന്മാർ പറയുന്നു ആത്മാ പ്രത്യക്ഷമാണ്, നൈയായികന്മാർ പറയുന്നു അത് അനുമേയമാണ്. അതിനാണ് രഥത്തിന്റെ ദൃഷ്ടാന്തം മറ്റും പറയുന്നു, അതിനവർ ഹേതുക്കളും പറയുന്നു. എന്നിട്ട് പറയുന്നു ഇത് പ്രത്യക്ഷ അനുമാനത്തിലൂടെയാണ് ആത്മാവ് സിദ്ധിക്കുന്നത് പറയുന്നു. അത് ശരിയല്ല. നിങ്ങളീ പറയുന്ന ഹേതുക്കളെല്ലാം വേദത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. വേദത്തെ അവർ അംഗീകരിക്കുന്നവരുമാണ്. വേദത്തെ അംഗീകരിക്കാത്തവർ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല. അതല്ലേ ചാർവാകനും ബൗദ്ധനും? പക്ഷെ ഇവരങ്ങനെയല്ല, വേദത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ വേദത്തിലുള്ള ആ യുക്തികളെ അവർ സ്വന്തമാക്കിയിട്ട് പറയുന്നു ഇത് പ്രത്യക്ഷമാണ് അനുമാനമാണെന്ന് പറയുന്നു. അത് വേദത്തിലുള്ളത് തന്നെ എന്നാണ് പറയുന്നത്. അത് ആഗമേനത്വ ആത്മാ അസ്തിത്വ അവഗമേ. അവരെന്ത് ചെയ്യുന്നു? മീമാംസകർ വേദത്തെ പ്രമാണം സ്വീകരിക്കുന്നവരാണ്. അവർ ആഗമേന വേദത്തിലൂടെ ആത്മാസ്തിത്വത്തെ അറിഞ്ഞിട്ട് വേദ പ്രദർശിത ലൗകിക ലിംഗ വിശേഷിച്ച് വേദം കാണിച്ചു കൊടുത്ത ലൗകികമായ ലിംഗ എന്താണ്? എപ്രാണേന പ്രണിതി, ഈ ശരീരം ചലിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട് എന്നിങ്ങനെ വേദം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ കൽപ്പയന്ത വദന്തി, അവർ കൽപ്പിക്കുന്നു ആത്മാവിനെ. തദ് അനുസാരണ മീമാംസക തർക്കികാസ്,
വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന മീമാം

0: അതുപോലെ ദാർശനികന്മാരുമെല്ലാം അഹം പ്രത്യയം ലിംഗാനുജ വൈദികാന്യവ അഹം പ്രത്യയത്തെയും പിന്നെ ലിംഗ വൈദിക ലിംഗങ്ങൾ ഹേതുക്കൾ ആത്മാസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിനുള്ള സ്വമതി പ്രഭവാദി രീതി അവർ പറയുന്നതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതെന്നാണ്. വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ തങ്ങളുടേതാക്കി മാറ്റുന്നു എന്നുള്ളത്, പ്രത്യക്ഷാനുമാനങ്ങളാക്കി മാറ്റുന്നു, അത് ശരിയല്ല. എന്നിട്ട് അവർ പറയുന്നു പ്രത്യക്ഷാനുമേസ്താത്മേവി, അത് ശരിയല്ല. ആത്മ അവന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് ശ്രുതി കൂടിയേ തീരൂ. അതിനെ പറയുന്നു ഉപനിഷത്ത് ബ്രഹ്മവിദ്യ രഹസ്യവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണോ, അത് മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ വേറൊരാൾക്ക് മനസ്സിലാവും. ഉപദേശത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. ഒരു ഗുരുവിന്റെ സഹായം ഇല്ലാതെ ഒരിക്കലും അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഉപദേശം കൂടാതെ ആരും ഇത് അത് ഗ്രഹിച്ചിട്ടില്ല, ഇന്നുവരാരും ഗ്രഹിച്ചിട്ടില്ല. ശ്രുതി കൂടിയേ തീരും. മറിച്ച് ധരിക്കുന്നുണ്ടെങ്കിൽ അവർ ആത്മാവിനെ ശരിയായി ധരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കോളും. ഒരാൾ പറയുന്നു എനിക്കങ്ങനെ ഒരു ഉപദേശമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കുന്ന ആത്മതത്വജ്ഞാനം അപൂർണമാണ് എന്നാണ് ഭാഷകാലം. അതിന് ശ്രുതി കൂടിയേ തീരും. ജന്മത്തിൽ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അത് ഭാഷകാരൻ അംഗീകരിക്കുന്നത്. മഹത്തുക്കൾ അവരുടെയും ഉദാഹരണം ചോദിക്കുന്നുണ്ടോ അവർക്ക് എങ്ങനെ ജ്ഞാനികളായി, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ അത് സംഭവിച്ചിരിക്കും. ആ ഉപദേശം കൂടാതെ അത് സാധ്യമല്ല, കേവലം അത് പ്രത്യക്ഷമോ കേവലം തർക്കത്തിലൂടെ ഒന്നും അത് സാധ്യമല്ല എന്നാണ്. സർവദാപ്യ അസ്ഥി ആത്മാ ദേഹാന്തര സംബന്ധി ദൈവം പ്രതിപത്തർ ദേഹാന്തര ഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിശേഷാർത്ഥിന തദ്ശേഷ ജ്ഞാപനായ കർമ്മകാണ്ഡം ആരബ്ധം. ആത്മാവ് ഉണ്ട് എന്നുറപ്പിച്ചവർ ഇവിടെ പൂർവ്വകാണ്ഡവും ഉത്തരകാണ്ഡവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ദേഹാന്തര സംബന്ധി ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് ഉണ്ട് എന്നറിഞ്ഞു. അങ്ങനെ അറിയുന്നവർ ഇനി അടുത്തൊരു ശരീരം വേണമല്ലോ, അവിടെ ഇഷ്ടം തന്നെ വരണം, അനിഷ്ടം വരാൻ പാടില്ല എന്നെല്ലാം ചിന്തിച്ചിട്ട് അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു, കർമ്മകാണ്ഡത്തിലേക്ക് കടക്കുന്നു. ഇനി വരാൻ പോകുന്ന ശരീരത്തിൽ സുഖത്തെ അനുഭവിക്കാം, സ്വർഗസുഖത്തെയും മറ്റും അനുഭവിക്കാം. നത്വാത്മന ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛ കാരണം ആത്മവിഷയം അജ്ഞാനം കർത്തൃഭോക്തൃസ്വരൂപാഭിമാന ലക്ഷണം തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനേന അപനീതം. പക്ഷെ അവർക്ക് കർമ്മകാണ്ഡികളെ കുറിച്ച് പറയുക, വേദം മുഴുവനും പ്രമാണമാണ്, കർമ്മകാണ്ഡവും ആത്യന്തികമായ ജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ് എന്നെല്ലാം ഒരു ഭാഗത്തൂടെ പറയുകയും അതേസമയം വേദത്തിലെ കർമ്മകാണ്ഡത്തെ നിഷേധിക്കുകയാണ് ഇവിടെ ഭാഷകാരൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ ഭൂരിപക്ഷവും കാമ്യ കർമ്മങ്ങളെ കുറിച്ചാണ്, അതിനെ നിഷേധിക്കും. അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ശരീര അതിരിക്തമായ ആത്മാവിനെ കുറിച്ച് അറിവുണ്ടാവും, പക്ഷെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അറിയത്തില്ല, അജ്ഞാനം നശിക്കത്തുമില്ല. ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം നശിക്കുന്നില്ല, ശരീര വ്യതിരിക്തമായ ആത്മാവുണ്ടെന്നറിഞ്ഞിട്ടും. അതാണ് ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാ കാരണം ആത്മവിഷയം അജ്ഞാനം. എനിക്ക് ഇനി ഒരു ശരീരം കിട്ടും, അവിടെ പോയി എനിക്ക് സ്വർഗത്തെ അനുഭവിക്കണം, നരകത്തെ ഒഴിവാക്കണം, ഈ ആത്മാവ് പോകുന്നതും വരുന്നതുമാണ്, ഇതൊക്കെ ആത്മവിഷയമായ അജ്ഞാനം കൊണ്ടാണ്, ഇത് ജ്ഞാനമല്ല. മീമാംസകർ പറയുന്നത് ജ്ഞാനമാണ്, ഭാഷകാരം പറയുന്നു അജ്ഞാനമാണ് എന്നാണ് പറയുന്നത്. ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാ കാരണം ആത്മവിഷയം അജ്ഞാനം കർത്തൃഭോക്തൃസ്വരൂപ അഭിമാന ലക്ഷണം. അത് ശരിക്കും പ്രകടമാകുന്നത് എങ്ങനെ, കർത്താവാണ് ഭോക്താവാണ് എന്നുള്ള സ്വാനുഭവത്തിലൂടെ പ്രകടമാകും. ഇതാണ് മീമാംസകന്റെ അനുഭവം. ഞാൻ കർമ്മം ചെയ്യും, ഫലത്തെ അനുഭവിക്കും, അതാണ് കർത്തൃഭോക്തൃരൂപ അഭിമാന ലക്ഷണം. ഇത് നശിക്കണം, ഇതവർക്ക് നശിച്ചില്ല കർമ്മകാണ്ഡികൾ. തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനേണ, ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം. അതുകൊണ്ട് അവരുടെ അജ്ഞാനം നശിച്ചില്ല, അതുകൊണ്ടാണ് കർമ്മകാണ്ഡത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ കർമ്മകാണ്ഡത്തെ ഭാഷ്യകാരനോട് പൂർണ്ണമായും നിഷേധിക്കണം. അജ്ഞാനം കൊണ്ടാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം അവരിലില്ല, അവർ ശരിയായ വഴിയിലല്ല സഞ്ചരിക്കുന്നത്. പിന്നെ കർമ്മ ഉപയോഗിയാണെന്ന് പറയുന്നതോ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ മുഖ്യമായും നിഷേധിക്കുന്നത് കാമ്യകർമ്മങ്ങളെയാണ്. കാരണം സ്വർഗം ആദി ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അത്തരം ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുക അല്ലെങ്കിൽ അത്തരം ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുക, അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകുമെന്ന് ഭാഷകാരം പറയുന്നു. കാമനയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം തന്നെ ഉണ്ടാകും. അശം നിഷ്കാമ കർമ്മത്തെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ കാമ്യകർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്യാൻ കഴിയത്തില്ല. കാമ്യകർമ്മങ്ങൾ കാമനയുള്ളവനെ ചെയ്യാൻ പറ്റും, സ്വർഗത്തെ കാമിക്കുന്നവനല്ല സ്വർഗ ജ്യോതിഷ്ഠോമം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കാമനയുള്ളവനാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്, അവൻ സ്വർഗത്ത് പോകും. അത്തരം കർമ്മങ്ങൾ കൊണ്ടൊരിക്കലും ആത്മബോധം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിച്ച് തന്നെ തീരണം. ഇത് തന്നെയാണ് ഭക്ഷ്യകാലം പറയുന്നത്. പിന്നെ എങ്ങനെ പൂർവ്വകാന്ഡം ഉപകരിക്കും എന്ന് പറയുന്നു, അത്തരം കാമനകളില്ലാതെയുള്ള കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളും മറ്റും. വൈദികന്മാരെ സംബന്ധിച്ച് നിത്യകർമ്മവും പ്രധാനമാണ്, അത് ചെയ്യുക കാമനയില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ. അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ വേദം ജ്ഞാനത്തിന് ഉപകരിക്കുന്നു, കർമ്മകാന്ഡം ജ്ഞാനത്തിന് ഉപകരിക്കുന്നു. അപ്പോൾ കർമ്മകാന്ഡം ജ്ഞാനത്തിന് ഉപകരിക്കുന്നു എന്ന് പറയുന്നിടത്തും കർമ്മകാന്ഡത്തിന്റെ ഭൂരിപക്ഷവും നിഷേധിച്ചിട്ടാണ് പറയുന്നത്. നിത്യകർമ്മം അല്പമേ ഉള്ളൂ, ചെറിയൊരു ഭാഗമേ ഉള്ളൂ, അതിനെ മാത്രം ചെയ്യുക, അതിൽ കാമനകളില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിഷ്കാമമായി ചെയ്യുന്നു, അങ്ങനെ അതുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആ ചിത്തശുദ്ധി തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നു. അതുകൊണ്ട് പൂർവ്വകാന്ഡവും തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ പൂർവ്വകാന്ഡം മുഴുവൻ തത്വജ്ഞാനത്തിന് ഉപകരിക്കും എന്നുള്ള രീതിയിലല്ല. ഇനി നിത്യകർമ്മങ്ങൾ ജന്മാന്തരങ്ങളിൽ ചെയ്ത് ചിത്തശുദ്ധിയെ ഉള്ള ഒരാള്, കാമനകളെല്ലാം കുറഞ്ഞ ഒരാള്, ഈ ജന്മത്തിൽ എന്തെങ്കിലും പ്രാരബ്ധ വിശേഷാൽ കാമ്യകർമ്മത്തിൽ ഏർപ്പെട്ടാലും പൂർവ്വപുണ്യം കൊണ്ട് ആ കർമ്മം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ചിത്തശുദ്ധി വരികയും അങ്ങനെ വരുമ്പോൾ അയാൾ ആ കാമ്യകർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യും, എന്നാലും കർമ്മത്തെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഗീതാഭാഷ്യത്തിലൊരിടത്ത് തുടക്കത്തിൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കർമ്മകാന്ഡത്തെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ചെറിയ അംശത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, ഭൂരിപക്ഷത്തെയും ഭാഷ്യകാരൻ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വൈദിക കർമ്മങ്ങളിലെ ഈ ഫലങ്ങൾ, സ്വർഗാദി ഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനുള്ള കാമം, അതുകൊണ്ടുള്ള കർമ്മം, ഇതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് കർമ്മകാണ്ടി അവന്റെ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ടില്ല. യാവധി തന്ന അപനീയതെ, ഈ അജ്ഞാനത്തെ നശിപ്പിക്കാത്തിടത്തോളം കാലം താപതയം കർമ്മഫലരാഗദ്വേഷാദി സ്വാഭാവിക ദോഷപ്രയുക്ത ശാസ്ത്രവിഹിത പ്രതിഷിദ്ധാദി ക്രമേണാവി പ്രവർത്തമാനവും മനോവാക്കായി ദുഷ്ടാദിഷ്ടാനിഷ്ടസാധനാനി അധർമ്മസഞ്ജകാനി കർമാണി ഉപചിനോതി ബാഹുല്യേന സ്വാഭാവിക ദോഷബലീയസ്ത്വാ തദ്സ്ഥാവരാന്തോ അധോഗതി എന്നിൽ. ഈ വൈദിക കർമ്മങ്ങൾ ഇത്രയും ദോഷമുള്ളതാണെങ്കിൽ എന്തിനത് സ്വീകരിക്കണമെന്ന് പറയുന്നു. ഭാഷ്യകാരം പറയുന്നത് ഈ ലൗകികമായ കർമ്മങ്ങളെക്കാളും അത് ശ്രേഷ്ഠമാണ്. വൈദിക കർമ്മം ലൗകികമായ ഈ കർമ്മങ്ങളെ അതിക്രമിക്കാനുള്ളതാണ്. ആ വൈദിക കർമ്മത്തിൽ തന്നെ കാമ്യനിഷിദ്ധങ്ങൾ ഒഴിവാക്കിയിട്ട് കേവലം നിത്യകർമ്മങ്ങൾ, അത് സുരേശ്വരാചാര്യസ്വാമികളും ഇത് ഇവിടെ വാർത്തകത്തിൽ അത് തന്നെ സമർപ്പിക്കുന്നു. വൈദിക കർമ്മത്തിൽ ഇത്രയും ദോഷമുണ്ടെങ്കിൽ എന്തിനാ സ്വീകരിക്കണം പറയുന്നു. അതിന് സ്വീകരിക്കേണ്ട ഒരു അംശമുണ്ട്, അത് സ്വീകരിക്കും. അത് ഈ സ്വാഭാവികമായ കർമ്മത്തെക്കാളും നല്ലതാണ്. സ്വാഭാവികമായ കർമ്മം എന്ന് വെച്ചാൽ ശാസ്ത്രം നിർദ്ദേശിക്കാത്ത കർമ്മം, അതാണ് സ്വാഭാവിക കർമ്മം. ആ കർമ്മത്തിൽ ശാസ്ത്ര സംസ്കാരമില്ലാത്തവന് ധർമ്മമേത് അധർമ്മമേതെന്ന് അറിയാൻ പറ്റത്തില്ല. അവൻ ധർമാധർമ്മങ്ങളെല്ലാം ചെയ്യും, അതിന്റെ ഫലമായിട്ട് അവന് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അതൊഴിവാക്കണം എന്ന് പറയുന്നു. യാവധ്യത അപനീയതേ, അവന്റെ അജ്ഞാനത്തെ അവൻ നശിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം കർമ്മഫല രാഗദ്വേഷാദി സ്വാഭാവിക ദോഷ പ്രയുക്ത, കർമ്മഫലത്തിലുള്ള രാഗദ്വേഷങ്ങളെ കൊണ്ട് അത് സ്വാഭാവികമായ ദോഷമാണ്. അതുകൊണ്ട് ശാസ്ത്രവീത പ്രതിഷിദ്ധ അതിക്രമേണ അഭിപ്രവൃത്തമാണ്. അവനെന്ത് ചെയ്യുന്നു, ഈ അജ്ഞാനം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ, രാഗദ്വേഷങ്ങളുണ്ടെങ്കിൽ, ശാസ്ത്രവിധികളെയൊന്നും മാനിക്കാതെ പ്രവർത്തിക്കും, തോന്നിയതുപോലെ പ്രവർത്തിക്കും, നിഷേധവും പ്രവർത്തിക്കുമെന്ന് നടത്തും. മനോവാക്കായി ഹേ ദുഷ്ടാനിഷ്ട ദുഷ്ട അദുഷ്ട അനിഷ്ട സാധനാനി അധർമ്മസഞ്ജകാനി, അവൻ അവന്റെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദുഷ്ടമായ ഫലങ്ങൾ അദുഷ്ടമായ ഫലങ്ങൾ ഇതിനൊക്കെയുള്ള സാധനങ്ങളായിട്ടുള്ള അധർമ്മസഞ്ജകാനി, അധർമ്മം എന്ന പേരുള്ള കർമാണി ഉപചനോതി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു, ബാഹുല്യേന അത് ചെയ്യും. അതുകൊണ്ട് അവന്റെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് അവന് പാപപുണ്യങ്ങളുണ്ടാകും. എന്തുകൊണ്ട് സ്വാഭാവിക ദോഷബലീയസ്വ, ഒരു ജീവനിൽ ഇരിക്കുന്നത് സ്വാഭാവിക ദോഷത്തിന്റെ ആധിക്യമാണ്. സ്വാഭാവിക ദോഷം എന്ന് പറയുന്നതാണ് രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങളൊക്കെ, അതാണ് ജീവൻ അധികമായിട്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ശാസ്ത്രം കൊണ്ട് ഉള്ള സംസ്കാരത്തിലൂടെ സാധ്യമാകും. സ്വാഭാവികമായും ഇതെല്ലാം ഈ ദോഷങ്ങളിരിക്കുന്നതുകൊണ്ട് ഒരുവൻ എല്ലാ നിയമങ്ങളെയും ഉല്ലംഘിച്ച് പ്രവർത്തിക്കും, അതവന് അനിഷ്ടത്തിന് കാരണമായി തീരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് മനഃശുദ്ധിക്ക് വേണ്ടി വേദത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അനുഷ്ഠിക്കാം, എന്നാൽ ഭൂരിപക്ഷത്തെയും ത്യജിക്കണം, അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. അങ്ങനെ അവൻ സ്വാഭാവികമായി അവൻ്റെ ശാസ്ത്രപ്രമാണത്തെ സ്വീകരിക്കാതെ പ്രവർത്തിച്ചാലോ സ്ഥാവരാന്തോ തഥ സ്ഥാവരാന്ത അധോഗതി. അവന് വൃക്ഷലതാദികൾ വരെയുള്ള ജന്മങ്ങളുണ്ടാവും, അത് അധോഗതിയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേദം ശരീരാതിരിക്തമായ ആത്മാവിനെ കുറിച്ച് പറയുന്നതും അവിടെ വൈദികമായ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതും എന്നാണ് ഭാഷകാരം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

ചൈതദേവർണേന്ദ്രായ മഹാഗുന്ദ്രാദ്രാദർഹമിത്രാദ്രഹാനസ്തോഭിഷ്ഭാവേ ലേ യോഗ പുരസ്കൃത.

0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: ഇതുപോലെ അവിടെ അനവധി കമ്പനികള് ഫാക്ടറികള് പലതരത്തിലുള്ള ഷോപ്പുകള് ഇതൊക്കെ ഈ ടൗണൊക്കെ എങ്ങനെയുണ്ടായത് പുറത്തെ മനസ്സിലെ വാസന അത് പുറമേക്ക് പ്രകാശിച്ചതാണെന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഈ വാസനകൾ നിലനിർത്തോളം കാലം ഈ വാസന ഈ അർത്ഥത്തിൽ ഒരു ബീജം ഒരു വൃക്ഷത്തിന്റെ വിത്ത്, എന്തിനാണ് വൃക്ഷത്തിന്റെ ഈ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ വൃക്ഷത്തിന്റെ ഒരു വിത്ത് ആ വിത്തിന് ആരംഭിച്ചിട്ട് എവിടെ അവസാനിക്കുന്നത്? വിത്തിൽ അവസാനിക്കും. വിത്ത് മുളച്ച് വൃക്ഷമായി തീർന്നു, പിന്നെ ചെടിയായി, ഈയത് മരമായി, പിന്നെ കൊമ്പുകളായി, ചില്ലകളായി തീർന്നു, തളിരായി തീർന്നു, പിന്നീട് പൂവായി, കായായി, പിന്നെ അതായത് ഇതിന്റെ ബീജം. അതായി കഴിഞ്ഞാലോ, കായയായി കഴിഞ്ഞാൽ കഴിഞ്ഞ അതിന്റെ പരിണാമം കഴിഞ്ഞു, പിന്നെ പരിണാമം ഇല്ലാന്നുണ്ടോ. അപ്പൊ വിത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വിത്ത് വരെ എത്തും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിണാമം കഴിഞ്ഞു. ഈ പിന്നെ വേറെ ഒന്നുമില്ല. ഒരാള് പിന്നെ ആചരിച്ചു വന്നു, പഠിക്കാൻ പോയി, അത് കഴിഞ്ഞു പഠിപ്പ് കഴിഞ്ഞു വന്നു, ഉദ്യോഗത്തിന് പോയി, അവിടെ ചോക്കി ഇവിടെ നോക്കി, ഏതെങ്കിലും ഉദ്യോഗം കിട്ടി, അവിടെ കുടിക്കണ്ടാവേണ്ട ചെറിയ വീട് കെട്ടണം, കൂടാണ്ട് കഴിയില്ല, അങ്ങനെ വീട് കെട്ടി കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചു. ഏതുവരെയാണ് ഇയാളുടെ ഈ പോക്കും വികാസവും ഒക്കെ? രണ്ട് കുട്ടികളല്ല പയ്യ, ആ കുട്ടിയല്ല വളർത്ത, ആ കുട്ടികൾക്ക് കുട്ടിയച്ചാലും കല്യാണം കഴിച്ചു കൊടുക്കുക, ആ കുട്ടിയച്ചാൽ കല്യാണം കഴിച്ചു കുട്ടിയാ. ഇതൊക്കെ കഴിഞ്ഞ് ഇനിയെല്ലാം കാത്തിരിക്ക എന്ന് പറഞ്ഞു ഇപ്പൊപ്പെടുത്ത അല്ല ആശ്രമത്തിന് വന്നിട്ട് രാമ. അപ്പൊ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു? ബീജത്തിൽ നിന്ന് ആരംഭിച്ച് ബീജത്തിൽ അവസാനിക്കുന്നു. കാരണം അപ്പൊ വാസന നശിക്കുന്നുണ്ടോ? നശിക്കുന്നില്ല എന്നർത്ഥം. വാസന ഇങ്ങനെ കൂടി കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ആ ബ്രഹ്മധ്യാനം കൊണ്ട് ഇതിനെ അതുകൊണ്ട് എന്നോടാണ് അല്ല പാൽപാത്ര ബ്രഹ്മധ്യാനമാകുന്ന അഗ്നിയിൽ മാത്രമേ ഇത് ദഹിക്കൂ. അതിനാണ് കർമ്മയോഗം അനുഷ്ഠിക്കണം. ഗൃഹസ്ഥന്മാരൊക്കെ കർമ്മയോഗികളായിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ചെറുതാണ് ഗൃഹസ്ഥന്മാർക്ക് പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. സന്യാസിമാർക്ക് വന്നു ചെയ്യുന്ന വളരെ മനസ്സിൽ തെളിച്ചുള്ളൂ, വളരെ ചുരുക്കം കർമ്മങ്ങൾട്ടോ. അവരുമൊക്കെ കർമ്മികളാണ് ഈ കലിയാണെന്നട്ടോ. ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെയൊരു കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് കർമ്മയോഗികളാണ്. കർമ്മയോഗികളായ എന്താ വ്യത്യാസം വെച്ചാൽ ഈ വാസന ചുരുക്കപ്പെടുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വാസന ഉണ്ടാവില്ല. യജ്ഞസ്വരൂപേണ ചെയ്യുന്നു. യജ്ഞായ ആചരണ കർമ്മ സമഗ്രം പ്രവിധീയതേ. യജ്ഞത്തിനായി കൊണ്ട് ചെയ്യപ്പെടുന്നതായ കർമ്മമെല്ലാം ജയിക്കുന്നു. ഇല്ലാതെങ്കിലായിരിക്കും അന്യത ഈ ഗാർഹിക കാര്യങ്ങൾക്കായിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വന്ത ജീവിതാനുഭവങ്ങൾക്കായിക്കൊണ്ടോ ചെയ്യപ്പെടുന്നതായ കർമ്മമുണ്ടോ അതൊക്കെ വാസനാസ്വരൂപമായിരിക്കുന്നു. ആ വാസന തന്നെ പിന്നെയും കർമ്മമാകുന്നു. ആ കർമ്മം ഫലമാവുന്നു, ഫലം അനുഭവിക്കാൻ ജന്മമാവുന്നു, ആ ജന്മത്തിൽ പിന്നെയും കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയും മാറി മറന്നുകൊണ്ടിരിക്കുന്നു. ജന്മങ്ങളെ കൊണ്ട് കർമ്മങ്ങളും, കർമ്മങ്ങളെ കൊണ്ട് ജന്മങ്ങളും മാറി മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ കൊണ്ട് ഇത് വിട്ടു പോകാൻ കഴിയില്ല. ഞാനർത്ഥം ഈ വിടുതി എങ്ങനെയുണ്ടാകുന്നു? വാസനകളെയൊക്കെ കഴിക്കണം എന്നറിയ സാധ്യത. ഒന്നുകിൽ അത് വേവിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താണ് വറക്കണം. വറുത്താലും പിന്നെ വേവിച്ചാലും പിന്നെ അത് കുറച്ചില്ല. വറക്കാനും വേവിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് എന്താണ് വെച്ചാൽ ഇനി വേവിക്കാന്നുള്ളത് ഈ ഭക്തി വറക്കാന്നുള്ളത് ജ്ഞാനമാകുന്ന അഗ്നിയിൽ വറക്കും ഈ വാസനകളൊക്കെ നിരന്തരമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം എപ്പോഴും ചെയ്തുകൊണ്ട് ബ്രഹ്മാകാരവത്തിൽ ആ ധ്യാനമാകുന്ന അഗ്നിയിൽ ദഹിക്കും വാസനകളൊക്കെ. അതിൽ ദഹിക്കുന്നു, വേറെ ഒന്നും ദഹിക്കില്ല എന്നർത്ഥം. അപ്പൊ തീവ്രമായിരിക്കുന്ന ധ്യാനനിഷ്ഠ എപ്പോഴും ചെയ്യണം. അതാണ് ജന്യാസിമാരൊക്കെ എപ്പോഴും ജ്ഞാനസമ്പത്തിയെ സമ്പാദിച്ച് ബ്രഹ്മനിഷ്ഠന്മാരായും ജ്ഞാനനിഷ്ഠന്മാരായും കഴിയണം. ഈ ഗൃഹസ്ഥന്മാരൊക്കെ എപ്പോഴും ഈശ്വരനെ ഭജിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും ഈ നാമം ജപിച്ചും കീർത്തനങ്ങളെ ആലപിച്ചും പൂജാ നമസ്കാരം തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളെ ചെയ്തും കഴിഞ്ഞു കൂടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവര് നാളെയും ജനിക്കേണ്ടി വരും. ആ ജനനം എങ്ങനെയാവും നിശ്ചയമില്ല. എന്തോ പുണ്യവിശേഷം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നല്ല വംശത്തിൽ ജനിച്ചു, നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല ശരീരം കിട്ടി, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു പുണ്യമാണ്. ഈ നാളെ നിങ്ങളൊരു പോത്തോ എരുമയായിട്ട് ജനിക്കുന്നു എന്നാലോ ആരാ അതാണ് പറയുന്നത്? അപ്പോഴത്തെ കഷ്ട എത്രയായി തീരും? ഒരു കൃമിയോ പീഡവുമായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു മരണമായിട്ട് തീരുന്നു. ഇങ്ങനെയൊക്കെ ആവോ? ഭരത മനുഷ്യൻ മഹാജ്ഞാനിയും വർദ്ധനവരുന്നു, അദ്ദേഹം മാനായിട്ട് ജനിക്കേണ്ടി വന്നു. വൈഷ്ണവന്റെ മക്കള് നളഭൂഗുരമണിഗിരിമാര് വൃക്ഷങ്ങളാ വേണ്ടി വന്നു. ഇങ്ങനെ എത്രയോ കഥകളുണ്ട്. അപ്പോ ഈ ജനനത്തിന് വ്യവസ്ഥയില്ല. കാരണം കർമ്മമാണ് ഈ സംസാരാനുഭവത്തിന് ഹേതു. അപ്പൊ കർമ്മം എങ്ങനെയിരിക്കുന്നുവോ അതുപോലെയാണ് ജന്മവും ജീവിതവും ഉണ്ടാവുക. ഒരാളൊക്കെ കർമാനുസൃതമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ ഉണ്ടാവുന്നു. അതും ഈ വാസന മാറിയിച്ചോളൂ, വളരെ നല്ല ഒരാളാണ് വിചാരിച്ചോളൂ, ആ നല്ല വാസനകൾ അദ്ദേഹത്തിൽ വികസിക്കുകയാണ്. ചീത്തവാസന കൊണ്ട് ഇല്ല എന്ന് വരുന്നില്ല. ആ ചീത്തവാസന വികസിക്കേണ്ട കാലമല്ല ഇപ്പൊ, അതുകൊണ്ട് വികസിക്കുന്നില്ല. കാലം വന്നാൽ വികസിക്കും, ആളും മാറും. രാമണനെ നോക്കൂ, നല്ല വൈദിക ബ്രാഹ്മണനായിരുന്നു. എത്രയോ പ്രാവശ്യം അദ്ദേഹം കാട്ടിക്ക് പോയിട്ട് തന്നി ചമതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരൊക്കെ സ്ത്രീകളുടെ ബന്ധങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തോന്നാത്തതായ ഒരു വിചാരം ഈ വൈശാസ്ത്രീ കണ്ടപ്പോ ഉണ്ടാവാതാണ് ആ വാസന വെച്ചത്. അത് പിന്നെ അതിന്റെ ഫലം എന്തായി തോന്നുന്നു? പിന്നെ വൈഷ്ണവും താമസിച്ചു, വയസ്സായുള്ള അമ്മേച്ചന്മാരെ, യവനയും കുറയായുള്ള ഭാര്യ, ഇതൊക്കെ വീട്ടിലുണ്ട്. എന്നിട്ടും ആ വീടിനും അവരെയും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലെ ആ വൈശാസ്ത്രിയോട് കൂടി താമസിച്ചു. കണ്ണി കണ്ട വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ തട്ടിപ്പറിക്കുക, കക്കുക, ഇതുപോലെ ഈ മൃഗങ്ങളൊക്കെ വേട്ടയാടി കൊണ്ടുവന്നിട്ട് മാംസം തിന്നിയ ഇതൊക്കെ ചെയ്യുകയാണ്. വാസ്തവത്തിൽ കുറെ കാലം മുമ്പായിരുന്നെങ്കിലും ഈ ഒരു കാര്യങ്ങളെ തന്നെ സ്മരിക്കാനേ കഴിയില്ല. എന്താ ഇത് കാരണം? അന്നത്തെ വാസന എങ്ങനെയായിരുന്നു, ഇന്നത്തെ വാസന എങ്ങനെയാണ്, അവ എന്തെല്ലാം വാസനയാണ് ഒരാളിലുള്ളത്, എപ്പോഴൊക്കെ അത് വികസിക്കുക, അതുകൊണ്ട് വാസനകൾ വരട്ടാനും വേവിക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകളാവാതെയും ധരിക്കാൻ പരിശ്രമിക്കണം. നിഷ്കാമ രൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ത് കാര്യം ചെയ്യുന്നതെന്നർത്ഥം. അങ്ങനെ ചെയ്യാതിരിക്കുന്നാലത്തോളം പിന്നെയും പിന്നെ പിന്നെ ജനന മരണങ്ങൾ ആവർത്തിക്കപ്പെടും. അതിന് യാതൊരു സംശയമില്ല എന്നർത്ഥം. ഇതുവരെ വാസനയുണ്ടോ ഒരാളുടെ, അതുവരെയും ആ ആൾക്കെ പിന്നെ വീണ്ടും വീണ്ടും ജനനം ഉണ്ടായിരിക്കും. ഇതാണ് വാസനകൾ ഇല്ലാതെ കണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുക. ക്രമത്തിൽ ഈശ്വരന് വിട്ടുപോയാൽ പിന്നീട് ഇങ്ങോട്ട് വരണ്ടാന്നുള്ള നിലവരുത്തുക. ഇതിനാണ് ദേവയാനം എന്ന് പറയുന്നത്. അപ്പൊ ദേവയാന സ്വരൂപേണ ജീവിക്കണം എന്നുള്ളതാണ് ശ്രദ്ധയുടെ സിദ്ധാന്തം. ഗുരുവിയാന സ്വരൂപേണ ജീവിച്ചാൽ വീണ്ടും ജനിക്കണം തീർച്ചയാണ്. ഭൂമോ രാത്രി സദാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായണം തത്ര ചാന്ദ്രമസം ജ്യോതിര് യോഗി പ്രാപ്തി നടത്തത്. ഈ ചന്ദ്രമണ്ഡലം വരി മാത്രമാണ് ആ ജീവൻ പോകുന്നത്. പിന്നീട് മടങ്ങി വന്ന് പിന്നെയും ജനിക്കുന്നു മൊത്തം. അങ്ങനെ ദേവയാനത്തിൽ ജനിച്ചവർ അങ്ങനെയല്ല. അഗ്നിർ ജ്യോതിര ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. ബ്രഹ്മജ്ഞന്മാരായി തീരും വളരെ കാലം നിഷ്കാമരൂപേണ ഈശ്വരാർപ്പണത്തോടുകൂടിയുള്ള കർമാനുഷ്ഠാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ദേവയാനത്തിൽ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം. അങ്ങനെ ദേവയാന ജീവിതമാണ് ഇവിടെ എന്താണ് കേരളത്തിലുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ ആചാര്യന്മാർ വിധിച്ചു തന്നത്. പ്രത്യേകിച്ചും ബ്രാഹ്മണർക്ക് അവരൊക്കെ ദേവയാനത്തിൽ ജീവിക്കണം, പ്രണവോപാസന ചെയ്യണം. പക്ഷേ ഗൃഹസ്ഥൻ പ്രണവം ഉപാസിക്കാൻ പാടില്ല. ഇങ്ങനെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം വരും, ഗൃഹസ്ഥൻ വൈരാഗ്യം വരരുത്. ഈ വൈരാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഗ്രഹകുടുംബാദികളെ ആരാ നോക്കുക? അതുകൊണ്ട് അങ്ങനെ വരരുത് എന്ന് സാധാരണ പറയും. അതുകൊണ്ടാണ് പ്രണവം ഉപാസിക്കുന്നത് സന്യാസി മതി, എങ്കിലും പ്രണവം വിട്ടു നിൽക്കരുത്. അതാണ് അവരുടെ യജ്ഞസൂത്രം. അതായത് പൂണൂല എന്ന് പറഞ്ഞതിനർത്ഥം ബ്രഹ്മബന്ധത്തോടു കൂടിയതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവം എന്ന് പറഞ്ഞാൽ. അതിനെയാണ് യജ്ഞസൂത്രം എന്നർത്ഥം. അതിന്റെ കെട്ടിനെ ബ്രഹ്മബന്ധം എന്നാണ് പറയുക. ത്രിവർണ്ണം മൂന്ന് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് നൂലുകൾ എന്ന മൂന്ന് അക്ഷരങ്ങൾ എന്ന് ഒത്താണ്. ആ ഊ മ എന്നുള്ളതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവത്തിന്റെ മൂന്ന് ഘടകങ്ങളെ. ഇത് മൂന്ന് നൂലാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ബ്രഹ്മബന്ധത്തോടുകൂടി ആ ബ്രഹ്മാകാര വൃത്തിയോടുകൂടിയിട്ട് എപ്പോഴും പ്രണവോപാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസി എന്നാണ്. അങ്ങനെ ചെയ്താൽ അയാൾക്ക് ആ നിലവിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന വാസനകളോ എല്ലാം ദഹിക്കും. ഈ വർണ്ണവാഗ്നിയും അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയും എല്ലാം ദഹിക്കും. മറ്റുള്ളവർക്ക് വേവും ഈ എല്ലാം ഈശ്വരങ്കിൽ അർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാനെ ദഹിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് കാലം കൊണ്ട് ആ വാസനകളൊക്കെ പാകം വരും എന്നൊക്കെ. അങ്ങനെ പാകം വന്നാൽ ക്രമേണ അതിന്റെ ദോഷങ്ങളൊക്കെ തീരില്ല. ഇപ്പൊ ആ പാകം വരുത്താൻ വേണ്ടി ചെയ്യപ്പെടുന്നതായ കർമ്മങ്ങൾ, ഇപ്പൊ ക്ഷേത്രങ്ങളും വെച്ചൊക്കെ എന്താ, അതിലൊക്കെ ഈ തത്വസ്വരൂപം അതിൽ വളരെയധികം സംഘടിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഒന്ന് മാത്രം പറയാം, 15 ദിവസം ഒന്നും പറയാനില്ല. ഈ ഉത്സവം ഉണ്ടാകത്തില്ലേ, ഈ ഉത്സവം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആ ദേശത്തിന്റെ അതിദേവതയാണ് ദേവൻ. അപ്പൊ ഈ ഗ്രാമക്ഷേത്രങ്ങളൊക്കെ ഉള്ളൂ, ആ ഗ്രാമത്തിന്റെ മുഴുവൻ അതിദേവതയായിട്ടാണ്. ആ ഗ്രാമത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ ആ ദേവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ കല്യാണമാണ് അമ്പലത്തിൽ പോയിട്ട് കഴിപാട് കഴിച്ചു വന്നിട്ടാണ് നടത്തുക, അല്ലെങ്കിൽ വേറെ ഒന്നാണ് ഉപനയനാണ് കുട്ടിക്ക്, അല്ലെങ്കിൽ വിദ്യാരംഭമാണ്, എന്തായാലും അല്ല ആ ക്ഷേത്രദേവനെ അവഗണിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നില്ല ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ. അങ്ങനെയായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ ക്ഷേത്രദേവന് ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളോടുകൂടി മമത സ്നേഹം ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട അവരെ ആ പ്രാർത്ഥിക്കുന്നതിനെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക. ഇതൊക്കെ ആ ദേവൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ദേവനെ ഉത്സവാഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളുടെ കർമ്മവാസനകളെ കുറച്ച് നശിപ്പിക്കുക എന്നർത്ഥം. അതാ ദേവൻ നശിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഉത്സവത്തിന്റെ ആദ്യത്തെന്താണ്? എന്നാൽ മുളയിടുക, മുളയിടലാണ്. മുളയിടുക എന്ന് പറഞ്ഞാൽ എന്താ? ബീജാവാപം, വിത്ത് വിതയ്ക്കലാണ്. മുളമ്പാലികാന്ന് പറഞ്ഞിട്ട് തരാലിന് ഈ ഉത്സവം എല്ലാ കൊല്ലവും ഉള്ളതായ ക്ഷേത്രത്തെ ഒരു ചെമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കൊല്ലം അന്വേഷിക്കുന്ന ഈ ബാലിക അത് 12, 18, 11 ഇങ്ങനെ പല സൈസിലാണ് ഓരോ ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. ഇതിലെ മണ്ണ് നിറച്ചിട്ട്, അതായത് മണൽ വെച്ചിട്ട് എന്താണ് നവധാന്യങ്ങൾ വിതയ്ക്കുകയാണ്. നവധാന്യങ്ങൾ വെച്ച് പിന്നെ 3 നേരവും ആ മുളയ്ക്ക് പൂജി പൂജ ഉണ്ടായിരുന്നു. 3 നേരവും വെള്ളമൊക്കെ വിളക്ക് കെട്ടരുത്. ഇങ്ങനെയൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കൊണ്ട് ചെയ്യും ഇത്. പിന്നെ ആ ഉത്സവ ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കും. ദേവന് പലതരത്തിലുള്ള ഭയനവേദ്യങ്ങള്, പലതരത്തിലുള്ള പൂജകള് അവിടെ ആ ദേവന്റെ പരിജനങ്ങൾക്കൊക്കെ ശ്രീഭൂതബലിയൊക്കെയുണ്ട്. ശ്രീഭൂതബലി എന്ന് പറഞ്ഞാൽ പരിജനങ്ങളെയൊക്കെ സേവിക്കല്, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തലെന്നർത്ഥം. ഈ ആ കാഴ്ചശിവലി പിന്നെ പതിമുതലായ പ്രത്യേക ചിലി മേളം ആഘോഷത്തോടു കൂടിയിട്ട് ചെയ്യല്, വിശേഷമായുള്ള നിവേദ്യങ്ങളൊക്കെ നടത്തല്, മരുന്നാളുകൾക്കൊക്കെ ആഹാരം കൊടുക്കല്, ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ആചരണമാവും. ആ ദേവനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാതെ ചെന്ന ഗ്രാമവാസികൾ അവരുടെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും എടുത്ത് ദേവനെ വേണ്ട പോലെ ആരാധിച്ച് സംതൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ബീജത്തിന് 3 നേരം പൂജയും അതിന് വെള്ളമൊഴിക്കലും ഇതൊക്കെ ശരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 7 ദിവസമാണ് ഉത്സവിച്ചോളും. 8ാം ദിവസം കഴിഞ്ഞു 6ാട്ടായി. ആ 6ാട്ടാകുമ്പോഴേക്കും കൂടുതൽ 8 ദിവസം ഇത് കാറ്റും മറിച്ചൊന്നും കഴിയാത്തതായ മൊഴിത് കൊണ്ടില്ലായി മുളപ്പാലിക വയ്ക്കുക. അപ്പോൾ തന്നെ മാത്രത്തിൽ പഴയ ക്ഷേത്രങ്ങളിൽ പരിചയമുള്ള ആൾക്കാരില്ല, കാറ്റും മറിച്ചൊന്നും അതിനെക്കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള മുറിയുടെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരെ അവിടെ കിടക്കുകയും കൊടുക്കുകയും ചെയ്യരുത്. ആ വാതിലടച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. പൂജാ സമയത്ത് മാത്രമേ അത് തുറക്കുള്ളൂ മൊത്തം. എന്നിട്ട് ഈ 6ാട്ട് കഴിഞ്ഞ് വന്നാൽ ഈ പള്ളിക്കുറുപ്പുണ്ടായ ദേവന് അതിന്റെ വേട്ട കഴിഞ്ഞു. 7ാം ദിവസം വേട്ടയായിരിക്കുമല്ലോ. 7ാം ദിവസം അങ്ങനെ ആ വേട്ട കഴിഞ്ഞു വന്നാൽ ക്ഷീണിച്ചു ദേവൻ എന്നാണ് കേട്ടപ്പോ. വേട്ട നോക്കുക, ദേവന് ഉല്ലാസമായിട്ടുള്ള ഇങ്ങനെ ചെയ്യാന്നർത്ഥമാണ്. വേട്ട കഴിഞ്ഞ് മുടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു എന്നാണ്. എന്നിട്ട് കുളിച്ചിട്ടില്ല. കുളി കഴിഞ്ഞാലേ അകത്തേക്കൊക്കെ കടക്കൊണ്ടു പോകുന്നുള്ള സങ്കല്പത്തിൽ അഭിഷേകം കഴിയണേ. അതൊക്കെ പിറ്റേ ദിവസമേ ഉള്ളൂ. ഈ ഏട്ട കഴിഞ്ഞു എന്നുള്ളതായ ആ ദേവവിഗ്രഹത്തെ മണ്ഡപത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ നല്ല പട്ടി കിടക്കി മിച്ചൊക്കെ വിളിച്ചിട്ട് അഞ്ചിട്ടുണ്ട്. ആ സമയത്ത് കുളിർമയ്ക്ക് വേണ്ടിയിട്ട് ഇത് 4 ഉറവും കൊണ്ട് എന്താ ഈ മുളപ്പാലികൾ. അപ്പോഴേക്കും എന്തായാലും വീട്ടിൽ നിങ്ങൾ മണ്ണിലോ അല്ലെങ്കിൽ വരവറ്റിലോ വളരെ ശുശ്രൂഷിച്ച് വെച്ചാൽ ഇത്ര വളർന്നിട്ടുണ്ടാവില്ല. ധാന്യങ്ങളെന്നർത്ഥം ഇത്ര ഉയരം വന്നിട്ടുണ്ടാവും ഈ 7 ദിവസം കൊണ്ട് മുളച്ചിട്ട്. അത് അതിശയം തോന്നുന്നു. 7 ദിവസം കൊണ്ട് ഇത്രയും വലുതായത് എങ്ങനെ എന്ന് തോന്നും. അത് വീട്ടിൽ അതുപോലെ വധച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും. അവിടെ മുളയിരുന്ന ദിവസം അറേ വിത്തുകൾ തന്നെ ഇവിടെ വീട്ടിൽ വധച്ചു നോക്കും. ഒരിക്കലും അത്ര വലുപ്പം ഉണ്ടാവില്ല എന്നർത്ഥം. ഈ പ്രചോക്ക സമ്പ്രദായം മാറി, വിശ്വാസമൊക്കെ മാറി. എങ്കിലും അങ്ങനെയായിരുന്നു ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം. അപ്പൊ അത് എന്താണ് ഈ നവധാന്യങ്ങൾ തന്നെ ദേവനെ അർപ്പിച്ചു എന്നർത്ഥം. എന്താ നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വർഗത്തിൽ ജനിച്ചാലും അനുഭവിക്കേണ്ടതായ ആഹാര പദാർത്ഥത്തിന്റെ ബീജങ്ങളാണ്. അതാണല്ലോ ഏത് വർഗത്തിൽ ജനിച്ചും അനുഭവിക്കേണ്ടതായ ഈ പിന്നെ ഉപഭോഗ പദാർത്ഥങ്ങളുടെ ബീജങ്ങളാണ് എന്ന് വെച്ചാൽ ജന്മത്തിന്റെ ബീജങ്ങൾ, വാസനകളാണ് ജനിച്ചെടുക്കുന്നത്. അപ്പോ അത് എത്രയാണ്? ഒരു ഇത്ര വൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി? അത് ഇരുന്നാഴിയോ 3ാഴിയോ വധിക്കുന്നു വിചാരിച്ചു ഒരുപാട് എണ്ണിയാൽ ഒന്നുമില്ല. 4ാഴി എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കം വയ്ക്കും. അത്ര അധികം ഉണ്ടാവും. വെള്ള ഈ തുടര പിന്നെ ഉഴുന്ന് പിന്നെ എന്താണ് പിന്നെ ഗോതമ്പ് യവം പിന്നെ വരക് നെല്ല് ഇങ്ങനെയുള്ളതാണ് ധാന്യങ്ങളെ. അങ്ങനെയുള്ള ഈ ധാന്യങ്ങളൊക്കെ എത്രയറിയും? പിന്നെ ഒരു 4ാഴി ആവുമ്പോഴേക്ക് എഴുതിയാൽ എത്രയുണ്ടാവും കണക്കാക്കാൻ സാധിക്കില്ല. അത്ര വരയ്ക്കുന്നത്തം. എന്നിട്ട് അത് മുളപ്പിച്ചു കഴിഞ്ഞു. ഈ എന്താ ഈ വരയ്ക്കുന്നത്? ഇതിന്റെ ആവശ്യം എന്താ? എന്നുവെച്ചാൽ ഈ ചുറ്റുപാടുള്ളതായ ഭക്തന്മാരുടെ വാസനകളാണ്, കർമ്മവാസനകളാണ്. അവരെ അനുഭവിക്കാനുള്ളതായ ഉപഭോഗങ്ങളല്ലേ ആ കർമ്മവാസനകളാണ്. അത് മുളപ്പിച്ച് കളയുകയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ആ ഉത്സവം കഴിഞ്ഞാൽ ആ താന്ത്രിക സങ്കല്പം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പ്രാവശ്യത്തെ ഉത്സവം കഴിയുമ്പോൾ ആ നാട്ടിലുള്ളതായ ഭക്തന്മാരായ ജനങ്ങളുടെ അനേക ജന്മങ്ങളെ അനുഭവിക്കേണ്ടതായ വാസനകളൊക്കെ തോന്നും. ഇതാണ് സങ്കല്പം എന്ന് അർത്ഥം. ഇങ്ങനെ പൂജാവിധാനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള സങ്കല്പങ്ങളുണ്ട്, അതിപ്പോ പറയുന്നില്ല. അപ്പൊ വാസനകളുടെ ശക്തിയാണ്. എങ്ങനെയാണ് ആ വാസനകളൊക്കെ വെന്തിട്ട് പിന്നെ രണ്ടാമത് ജന്മത്തിന് കാരണമാവാറുകൊണ്ടിരിക്കുക? ഈശ്വരോപാസന കൊണ്ട്, ഭക്തി കൊണ്ടാണ്. ഭക്തിയും ധ്യാനവും വേണം. അതുകൊണ്ടേ ഈ വാസനകൾ ദഹിക്കുള്ളൂ. ആ വാസനകൾ ഉള്ളിടത്തോളം കാലം എത്ര ജ്ഞാനിയായാലും മുല്ലായാലും ഇനിയും ജനിക്കേണ്ടി വരും. ഇതാണ് സ്വഭാവം നടത്തം. ഇപ്പോ ഭരത മഹർഷി ജനിച്ചു വിചാരിച്ചാൽ ആർക്കാ പിന്നെ ജനിക്കേണ്ടാത്ത ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ വാസന ഈ വൈകുണ്ഠത്തോളം ഉയർന്നതായ ജയവിജയന്മാരെ യാദൃശ്ചികമായി ഉണ്ടായില്ല. ഒരു വാസനയെ അനുഭവിച്ചു തീർക്കാൻ മൂന്ന് ജന്മം ജനിക്കേണ്ടി വന്നു. അപ്പോ നിമിഷം പ്രതി വാസനകളെ വളർത്തുന്നതായ ഒരാൾക്ക് എത്ര ജന്മത്തിലുള്ള വാസന ഇപ്പോ സ്റ്റോക്ക് ഉണ്ടാവും ആലോചിച്ചോളൂ. ഇതിനെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. കർമ്മത്തിന് മൂന്ന് വിഭാഗമുണ്ടല്ലോ, സഞ്ചിതം, പ്രാരബ്ധം, ആഗന്തുകം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളിലായി സമ്പാദിച്ചിട്ടുള്ള ഈ മേൽക്കലോടാണെന്നൊക്കെ പറയുന്നില്ലേ, ഇന്ന് ചാക്ക ചാക്കായിട്ട് ഇങ്ങനെ കുട്ടി വെച്ചിരിക്കുന്ന സമാനം അതിനുള്ള മേൽക്കലോറ എന്ന് പറയുന്നത്. ഇത് സാധാരണ അന്നും എടുക്കുന്ന കലോറ വേറെ ഉണ്ടാവും. വലിയ വീടുകളിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്, മേൽക്കലോറി കലോറി കീഴ്ക്കലോറി. മേൽക്കലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവും, പരിപ്പ് വേണം, രണ്ടോ മൂന്ന് ചാക്ക ഉണ്ടാവും മേൽക്കലോറ. ഇവിടെ ഒരു പാത്രം ഉണ്ടാവും, അതിൽ അപ്പോഴപ്പോ പത്രം കീഴേറ്റ് കൊടുത്തു വെച്ചു. അങ്ങനെ ആ മേൽക്കലോറയാണ് ഈ സഞ്ചിതം. എത്രയായാലും ജന്മത്തിലേക്ക് ആ വാസനകളാ നിശ്ചയം. അങ്ങനെയുള്ള വാസനകളും മുഴുവൻ അടിഞ്ഞു കൂടി നിൽക്കുന്നു എവിടെ, ഈ മനസ്സിൽ തന്നെയാണ്, വേറെ എവിടെയല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ വാസനാ സമൂഹങ്ങളാണ് പിന്നീട് ഓരോന്നായി തീരുന്നത്. മായാവീവ വിജൃംഭയത്തി മായോഗീവേയ സ്വേച്ഛയാ. മായാവി എങ്ങനെയാണോ ആദ്യം തന്നെ ഭാവനകളുടെ കാലവും ദേശവും ഉണ്ടാക്കുന്നു, ഇന്ന കാലത്ത് ഇന്ന ദേശത്തെ ഇന്ന രൂപത്തിൽ ജനിക്കുക എന്നുള്ളതായി വ്യവസ്ഥ ഉണ്ടാവുന്നു വാസനയ്ക്ക് എന്നർത്ഥം. അപ്പൊ ആ കാലവും ദേശവും നോക്കിയിട്ട് ആ സ്വരൂപത്തിൽ ജനിക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ചുള്ളതായ അനുഭവങ്ങളെ അനുഭവിക്കുന്നു. അപ്പോഴും പുതിയ വാസനകളെ സമ്പാദിക്കുന്നു, മരിക്കുന്നു, പിന്നെയും പുതിയ പുതിയ വാസനകൾ ഉണ്ടാവുന്നു. ആഗന്തുകം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വാസനകളാണ്, ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പുതുതായിട്ട് സമ്പാദിക്കുന്ന വാസനകളാണ്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളായി സമ്പാദിച്ച് കൂട്ടിവെച്ചിട്ടുള്ള നടന്ന ഭണ്ഡാരമാണ് സഞ്ചിത വാസന എന്ന് പറയുന്നത്. പ്രാരബ്ധം എന്ന് പറഞ്ഞത് പാകം വന്നതിനെ ഇപ്പൊ അനുഭവിക്കുന്നു, ഇപ്പൊ അനുഭവിക്കുന്നതായ വാസനകളെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. എന്നർത്ഥം ഇത് സഞ്ചിതമാണ് ഈ ഒരാളെ എപ്പോഴും കുറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പോഴത്തെ ജീവിതം കഴിഞ്ഞു വിചാരിച്ചുള്ളൂ എങ്കിലും സഞ്ചിത വാസന ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെയും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയാണ് ഇരിക്കുന്നത്. അങ്ങനെ സഞ്ചിതം എത്രയാണ് ഒരാൾക്കുള്ളത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആ സഞ്ചിത വാസനകളൊക്കെ ഈ വീണ്ടും വീണ്ടും ജനിച്ച് ജീവിച്ച് അതിന്റെ അനുഭവങ്ങൾ കഴിയണമെന്ന് വിചാരിച്ചോളൂ. ഒരു ജീവനെ എത്ര കാലമാണ് ഈ സംസാരത്തിൽ അടിഞ്ഞു കിടക്കേണ്ടി വരിക നോക്കൂ, അവസാനിക്കില്ല. അപ്പൊ ഭക്ഷ്യജ്ഞാനങ്ങൾ ഉണ്ടാവും എന്നാൽ മാത്രമേ ഈ വാസനകളിൽ നിന്ന് മുഖത്ത് കിട്ടുള്ളൂ. ഈ വാസനാപ്രക്ഷയവും മോക്ഷ വാസനാപ്രക്ഷയമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ വാസന നശിക്കലാണ് മോക്ഷം. വാസന നശിക്കാതിരിക്കുന്നിടത്തോളം ആരും ഈ സംസാരത്തെ വിട്ടുപോകുന്നില്ല, സംസാര അനുഭവങ്ങൾ ഇല്ലാതെ അവർ ചെയ്യുന്നില്ല എന്നർത്ഥം. എത്ര ജ്ഞാനിയായി അതിൽ പല ഉപദേശങ്ങളൊക്കെ പഠിച്ചു വന്നാലും വരില്ല, എത്രയൊക്കെ ഉപദേശിച്ച് പഠിച്ചാലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുകയും ചോദിക്കും. പക്ഷേ എപ്പോൾ ആ അജ്ഞാന സ്വരൂപമായിരിക്കുന്ന വാസനകളൊക്കെ അടങ്ങുന്നുവോ അപ്പോഴാണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽക്കുന്നതേ രീതിയിൽ പറഞ്ഞത്. പക്ഷേ അത് എങ്ങനെയാണ് പറഞ്ഞത്, അതിന്റെ താല്പര്യം എന്താ ചെയ്താൽ ഇതാണ് വിധി നിഷേധം, പിന്നെ അർത്ഥവാദം, അപവാദം, പിന്നെ സിദ്ധാന്തം, ഇങ്ങനെ നാലഞ്ച് പ്രകാരത്തിലാണ് വേദവാക്യങ്ങളുടെ സ്വഭാവം. അപ്പോ പിന്നെ അർത്ഥവാദ സ്വരൂപമാണ് ഈ വക വാക്യങ്ങളൊക്കെ അന്നർത്ഥം. ജ്ഞാനത്തിന് സർവകർമാണി ഭസ്മസാൽക്കുന്നത് എന്ന് പറഞ്ഞ എന്താർത്ഥം, ജ്ഞാനമാകുന്ന അഗ്നിയുടെ ഒരു കണികി ഉണ്ടായാൽ മതി സർവകർമ്മങ്ങളെ ജനിപ്പിക്കും. ജ്ഞാനത്തിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ ഏതാളൊക്കെ ഒരു കണിക, ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ കർമ്മം അവസാനിക്കാതെ അവളെ ജ്ഞാനം ഉണ്ടാവുള്ളൂ, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർമ്മം അവസാനിക്കാതാവുന്നത് വരെ ഉപദേശിച്ച് പഠിച്ചാലും അല്ലെങ്കിൽ വേറെ ഒന്ന് പഠിച്ചാലും ഭക്തിജ്ഞാനങ്ങളെ വളർത്തന്നെ വേണം. ഈശ്വരന്റെ പരിപൂർണമായിട്ട് ശരണാഗതി അറിഞ്ഞ് നിരന്തരമാകുമെന്നും ഭജനം ചെയ്യണം. അങ്ങനെ ഭജനം ചെയ്യുന്ന ഒരാളൊക്കെ ക്രമേണ ഈ വാസനകൾ തേച്ച് തേച്ച് പോകുന്നുള്ളൂ എന്നർത്ഥം. ഈ ഓരോന്ന് ഹോമമൊക്കെ ചെയ്യുന്നില്ലേ, മൃത്യുഞ്ജ ഹോമം ചെയ്യുന്നുള്ളൂ. എന്താ അർത്ഥം, ഈ വള്ളി മുട്ട അഴുക കടുക അല്ല നെയ്യ പായസം, ഇങ്ങനെ ഏഴ് ദ്രവ്യങ്ങളാണ് അതിന്റെ ഹനിസ് എന്നർത്ഥം. നെയ്യ് വള്ളി ചിറ്റമ്പലിന്റെ വള്ളിയാ, മുട്ട എന്ന് പറഞ്ഞ പേരാടിന്റെ മുട്ടാണ്, എള്ള കറുക പാല് നെയ്യ് പായസം കൊടുത്തൊക്കെ എന്തിനാ കാണിക്കുന്നത്, ഏത് വർഗത്തിൽ നിങ്ങൾ ജനിച്ചാലും അപ്പോഴത്തെ ഉപഭോഗത്തെയാണ് കാണിക്കുന്നത് എന്നർത്ഥം. ഇപ്പൊ മനുഷ്യനായി ജനിക്കുന്നു അല്ലെങ്കിൽ ദേവനായി ജനിക്കുന്നു അല്ലെങ്കിൽ മൃഗമായി ജനിക്കുന്നു അല്ലെങ്കിൽ കൃതിയായി ജനിക്കുന്നു, അപ്പോഴൊക്കെ അനുഭവിക്കാനുള്ളതായ ആ ഉപഭോഗങ്ങളെയാണ് ഈ ഏഴിൽ അടക്കിയിരിക്കുന്ന അർത്ഥം. അപ്പൊ അവയൊക്കെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ മൃത്യുഞ്ജയനെയാണ് ഇവിടെ ആവാഹിക്കുന്നത് അഗ്നിയിലേക്ക്. മൃത്യുഞ്ജയ സ്വരൂപിയായിരിക്കുന്ന പരമേശ്വരൻ ജ്ഞാനസ്വരൂപനല്ലേ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ അഗ്നിയിലേക്ക് ആവാഹിച്ച് ആ ജ്ഞാനാഗ്നിയിൽ ഇതിനെയൊക്കെ ആഹുതി ചെയ്യാണ്. എന്താണ് മൃത്യുഞ്ജയ മാത്രം ജനിച്ചിട്ട് എത്രയഞ്ചു ലോകം ജാമി സുഗന്ധി പുഷ്ടിവർദ്ധനം പൂർവാരികമായോ ബന്ധനാത്മത്യോ മുക്ഷിയാ വെള്ളരിക്ക എങ്ങനെയാണോ കെട്ടിൽ നിന്ന് വരുന്നത് ഇതുമാതിരി മരണക്കെട്ടിൽന്ന് പ്രാണക്കെട്ടിൽന്ന് എന്നെ ഒഴിവാക്കി തരുകയും ഇനിമേൽ ജനിക്കാൻ ഇടയാവരുതേയും ഈ പ്രാർത്ഥനയോടു കൂടിയിട്ട് അഗ്നിയിൽ കുറിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാ വാസനകൾ നശിക്കാൻ? അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നിഷ്കാമരൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചും കൊണ്ട് ചെയ്ത ഈ പല യജ്ഞങ്ങളെ കൊണ്ടും ഉപാസനകളെ കൊണ്ടും ഈ ഭക്തിയുടെ ആ വളർത്തൽ കൊണ്ടും വേണം ഈ മനഃശുദ്ധി ഉണ്ടാവാനും ക്രമേണ വാസനകൾ നീക്കാൻ. എന്താ മനസ്സിന് ശുദ്ധി വരാത്തത്? ഞാൻ കുറെയൊക്കെ മനഃശുദ്ധിക്ക് വേണ്ടി നാമം ജപിക്കും, കുറച്ച് വിനയിക്കും, ഗീത വായിക്കും, അമ്പലത്തിൽ പോയി തുടങ്ങി ഇതൊക്കെ ചെയ്യാറുണ്ട്, കുറച്ചു നേരമൊക്കെ ധ്യാനിക്കാറുണ്ട്. മനസ്സങ്ങനെ നേരിയാവുന്നില്ല. പിന്നെ ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചിന്തകളൊക്കെ ഇല്ല. എന്താ കാരണം? ഈ വാസന പോകുന്നില്ല മനസ്സിൽ നിന്ന്. അതാണ് അർത്ഥം. വാസനകൾ പോയാലേ അതിന് നിർത്തി കിട്ടും. ഈ ഒരു മായാവി എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ഇന്നലെ ജാഗക്കാരൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു സിദ്ധനായിരിക്കുന്ന യോഗീശ്വരൻ എങ്ങനെയാണോ, ഇല്ലാത്ത വസ്തുക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടായിരുന്നു. ഇനി ആകാശങ്ങൾ ഉണ്ടാവുക, ഇനി അവിടെ ചലനം ഉണ്ടാവുക, കാലങ്ങൾ പ്രകാശിക്കുക, ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവുക, വസ്തുക്കൾ ഉണ്ടാവുക, ഒക്കെ ഉണ്ടാവുക. എവിടെ നിന്നൊക്കെ ഒക്കെ ഉണ്ടായത് ചോദിച്ചൊന്ന് പറയാം. എവിടേക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ പോയിട്ടില്ല. എവിടെ നിന്ന് ഉണ്ടായത്, എവിടേക്ക് പോയത്, ഇത് രണ്ടും നിശ്ചയ പ്രപഞ്ചത്തില് അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി ഭാരത അവ്യക്രനിധനാജ്ഞ അവ്യക്രാദികളാണ് ഇവിടെ കാണുന്നതായ വസ്തുക്കളൊക്കെ. എവിടെന്നാ വരുന്നതെന്ന് ആർക്കും നിശ്ചയമില്ല. അവരുടെ വാസനയിൽ നിന്നാ വരുന്നതേ അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി മധ്യഘട്ടത്തിൽ മാത്രം അതിന്റെ രൂപക്കാണ് അവ്യക്രനിധനാജ്ഞവ എന്നിട്ടോ അവ്യക്രനിധനം തന്നെ പോയി മറയിച്ചു. അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും

ചോയ്സ് ആയിട്ടാണ് വരുത്തുക. ഇങ്ങനെ നമുക്ക് പറയാറില്ലേ, ഇതുപോലെ പദാർത്ഥങ്ങൾ പിന്നെ ജീവകോടികൾ നോക്കാം, ഇങ്ങനെ നോക്കും. ഒരു വൃക്ഷത്തിന്റെ ഒക്കെ കഥ നോക്കും, എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കുന്നത്. വൃക്ഷത്തെ വെട്ടി മുറിച്ച് വിചാരിച്ചു തന്നെത്താനാണ് ഇല്ലാണ്ടേ ആവുക, തന്നെത്താൻ മരിക്കാന്ന് പോകുന്നത് എത്രയോ ഗ്രഹമാണ്. വെട്ടി മുറിച്ച് വിചാരിച്ചോളൂ, എന്നാലും അതിന് പിന്നെ ആ വിരുചി കിട്ടിയില്ല. പിന്നെ അത് പിന്നെ തെളുത്തു വരും, പിന്നെ ആ മര ആയിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ കാരണം? അതിന്റെ ആ ജീവചൈതന്യം ആനിവേരിലാണ് കിട്ടുന്നത്. ആ ആനിവേരിന് യാതൊരു ബാധയും ഉണ്ടാകുന്നില്ല, ബാധ ഉണ്ടാകുന്നില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വാസന ഇനി എത്ര കാലം അനുഭവിച്ചാലും അത് ഇല്ലാന്ന് ചോദിക്കാൻ കേട്ടോ. ഈ ഇവിടെ എന്താ ഹിമാലയത്തിലെ തരം ഈ ചീട ദേവത രണ്ടു വൃക്ഷങ്ങൾ ചെറുതായിട്ട് കാരണം കുറച്ച് മേലോട്ട് പോയാൽ ഉത്തരകാശിയിലൊക്കെ ഈ രണ്ടു വൃക്ഷങ്ങളേ ഉള്ളൂ ആകെ പറയുന്നത്. ഇതിന് 1500 കൊല്ലം ഈ പ്രായം ഈ ചീട് വൃക്ഷങ്ങൾക്കൊക്കെ നിലനിൽക്കുന്നുണ്ട്. 1500 കൊല്ലം അതിന്റെ വളർച്ചയുണ്ട്. വളർച്ച കഴിഞ്ഞാൽ പിന്നെ 500 കൊല്ലം ആ നിലവിൽ നിൽക്കും, പിന്നെ 500 കൊല്ലം ചെയ്യാം. അപ്പൊ 1500 കൊല്ലം കൊണ്ടാണ് ഒരു ചീട് വൃക്ഷം ആരും മറ്റു മുറിച്ചില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത്. അതുപോലെ ദേവതാരം 3000 കൊല്ലം കൊണ്ടാണ് പറയുന്നത്. 1000 കൊല്ലം അതിന്റെ വളർച്ചയാണ്. ആ 1000 കൊല്ലം പിന്നെ വളർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, പിന്നെ 1000 കൊല്ലം അതിന്റെ ക്ഷയാണ്. അപ്പൊ എന്താ കഥ ആലോചിച്ച് നോക്കും. ഒരു വൃക്ഷമായി തീർന്നു വിചാരിക്കാം, എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കേണ്ടത്? നിൽക്കുന്നു നിൽക്കുന്നു, ഇളകാനോ നടക്കാനോ ഒന്നും കഴിയാതെ ഉപഭോഗങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ വേരും ഒരു കൂടെ കിട്ടുന്ന വെള്ളം എവിടെയാണ് കിട്ടുന്ന വെച്ചാൽ അവിടുത്തെ വേര് നെറ്റി നെറ്റി കൊണ്ടുപോയിട്ട് വലിച്ചെടുത്ത അങ്ങനെ അത് വളർന്ന് വയസ്സാവും. ആ വൃക്ഷം എന്നിട്ട് വളരെ കാലം നിലനിൽക്കുന്നു. അപ്പൊ അതിന്റെ വാസന എത്ര ശക്തിയുള്ളതാണ്. വൃക്ഷം എന്ന് പറഞ്ഞപ്പോ നമ്മളെ പോലെ ഒരു ജീവനാണ്, വേറൊന്നുമല്ല എന്നർത്ഥം. അപ്പൊ ആ ജീവന്റെ അനുഭവം എന്താണ്? ഇതൊക്കെ വാസനാവിശേഷം കൊണ്ടുണ്ടാവുന്നത്. ഈ വാസന ഈ വളർന്നതോറും ഒരു ജീവൻ പിന്നെയും പിന്നെയും പലതരത്തിലുള്ളതായ അവ്യാകൃത ശരീരങ്ങൾ ജനിക്കും ജനിക്കും ജനിക്കും ജനിക്കും ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ ഓരോ ജീവന്മാരെ അവരുടെ ചില എന്തോ സാധാരണ പൂർവ്വജന്മത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവാൻ പാടില്ല എന്ന പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ ചിലപ്പോ എന്തെങ്കിലും അതിൽ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ആ പദാർത്ഥങ്ങൾക്ക് 1000 കണക്കിന് ഉണ്ടാകുന്നു. ചിലപ്പോ ഒന്നും അറിയാതെ എന്തെങ്കിലും ഡാമേജ് പറ്റിയതിന് ഒരാളും. അതുപോലെയാണ് ചിലപ്പോ ചിലർക്ക് പൂർവസ്മരണയും ചെന്ന് നിർത്താറില്ല. ഒരു പൊട്ടി പതിവായിട്ട് ആ കർപ്പൂരം കട്ടിക്കുന്ന സമയത്ത് ഈ അവിടെ വന്ന് എനിക്ക് കുമ്പിളി, അതായത് രണ്ട് കാലം മുന്നോട്ട് മറക്കി പറഞ്ഞിട്ട് തലതാത്തിനവസ്ഥയ്ക്ക് ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവിടെ വളരെ ദിവസം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആശ്രമത്തിൽ ആദ്യം ഞാൻ ചെന്ന സമയത്ത് നിർത്തണം. ഞാൻ പട്ടി അവിടെ കിടന്നിട്ട് ഞാൻ മരിച്ചത് മരിക്കുന്ന സമയത്ത് ഞാൻ ശാസ്ത്രം ജീവിച്ച വെള്ളം കൊണ്ട് ഇങ്ങനെ വായി കൊടുത്ത ഒഴിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? ആ പട്ടിക്ക് ഇത്രയോ കാരണം കൊണ്ട് ആ കൂടുതലും സ്നേഹം വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് സമയത്ത് ആ പശ്ചാത്താപം കൊണ്ടങ്ങിട്ട് അവസ്ഥയായി തീർന്ന് ഈശ്വരായന്റെ വാക്ക് ഒടുക്കി തരണി, എന്റെ കർമ്മം ഒടുക്കി തരണി, ഒടുക്കി തരണി എന്നുള്ള ആ പ്രാർത്ഥന ഇതിനുള്ള പറയാൻ സാധിക്കുന്നത്. കാര്യമായ മൃഗങ്ങൾക്കൊക്കെ പൂർവജന്മത്തിന്റെ ഒരു അഭ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സംസാരിച്ചാൽ ഇത് മറ്റുള്ളവരൊക്കെ അറിയിക്കുന്നു, സംസാരിക്കാതിരിക്കാനാണ് നാവ് കെട്ടിയിട്ടാണ് അവരെ വിടുന്നത് എന്നർത്ഥം. മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കേണ്ടേ, അതുകൊണ്ട് പൂർവജന്മത്തെ കുറിച്ചോ പുനർജന്മത്തെ കുറിച്ചോ അവർക്കൊന്നും അറിയാനും ഇനി പറയാനും കഴിയില്ല എന്നർത്ഥം. അപ്പൊ ഈ ജന്മത്തെ മനസ്സിലാക്കിയാൽ മതി, ഇതിൽ തന്നെ പല വാസനകളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ അനുനിമിഷം മനസ്സിൽ പൊന്തും താഴ്ചയും പൊന്തും താഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ ഓർമ്മകളും ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടുന്ന പുറപ്പെടുന്നത്? ഈ വാസനങ്ങളെന്നാ പുറപ്പെടുന്നത്? അവ എന്തൊക്കെയോ അവ്യാകൃതങ്ങളും അല്ലെങ്കിൽ ഉത്കൃഷ്ടങ്ങളും ശ്രേഷ്ഠങ്ങളുമായിട്ടുള്ള വാസനകൾ ഈ ഒരാളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഒന്നും ആലോചിക്കാതെ കൊണ്ട്, എവിടെയും പോവാതെ കൊണ്ട്, ഒരു പ്രയത്നം ഇല്ലാതെ കൊണ്ട് ഒരുപാട് ചിന്തകൾ പലപ്പോഴും ഈ മനസ്സിൽ ഇങ്ങനെ പൊന്നും കാര്യം കൊണ്ടും കാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാസനകളാണ്. ആ വാസനയിൽ നിന്നാണ് അതൊക്കെ പൊന്നുന്നത്. അതൊക്കെ വികസിച്ചിട്ട് അനുഭവസ്വരൂപമാവാൻ കഴിഞ്ഞില്ല. ഇനി അറിഞ്ഞ് എപ്പോഴാവാൻ പോകുന്നത് നിശ്ചയമില്ല. അത്രയേ ഉള്ളൂ നഷ്ടം. അങ്ങനെയുള്ള വാസനകളൊക്കെ ഈ പ്രവർത്തി സ്വരൂപമാവണമെന്ന് പറയും. ഈശ്വരന്റെ പരിപൂർണമായിട്ട് ശരണാഗതിയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നു. ഞാൻ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പറഞ്ഞ അഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, വേറെ ഗതിയില്ല, ഞാൻ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വാസനകളിൽ നിന്നും ഞാൻ രക്ഷിക്കാം, എന്നെ ആശ്രയിക്കൂ, എന്നെ ആശ്രയിക്കൂ. ഈ പിന്നെയും പിന്നെയും ഭഗവാൻ പറയുന്നു എന്നർത്ഥം. ഈശ്വര സർവഭൂതാനാം ഹൃദയശർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യഥാരൂഢാനിമായ ഹൃദയാന്തർവർത്തിയായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ അറിയുന്നില്ല. ഹൃദയത്തിൽ ഈശ്വരൻ അധിവസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈശ്വരന്റെ തന്ത്രസ്വരൂപമായിരിക്കുന്ന ഇന്ദ്രജാലമാണെന്ന് വെച്ചാൽ മായാവിലാസമാണ് ഈ പ്രപഞ്ച ജീവിതവും വ്യവഹാരങ്ങളും എല്ലാം തന്നെ നർത്ഥം. തമീവ ശരണം വെച്ച ആ ഈശ്വരനെ കുറിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും നിങ്ങൾ ആശ്രയിക്കുന്നു. ആ ഈശ്വരനെ ആശ്രയിക്കൂ. തമീവ ശരണം വെച്ച സർവഭാവേന ഭാരത

0: എല്ലാ ഭാവങ്ങളോടുകൂടിയും മഹേശ്വരനെ സർവാത്മനാ ശരണം പ്രാപിക്കും. തത്വസാധാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്തി ശാശ്വതം. ഞാൻ ഈശ്വരന്റെ പ്രസാദം കൊണ്ടാണ് ഒരാൾക്ക് ശാശ്വതമായിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കാനും ഈ വാക്കുകളിൽ നിന്ന് വർദ്ധിക്കാനും ഇടയായിത്തീര എന്ന് പിന്നെയും പിന്നെയും പറയുന്നു. മന്മനാഭം അത്ഭക്രോ മദ്യാജി മാം നമസ്കുറും മാമയും ഐശ്വര്യ സത്യം തൈ. ഇത് എപ്പോഴും എന്നെ തന്നെ സ്മരിക്കുക, എന്നെ തന്നെ ഓർമ്മിക്കുക, എന്നെ തന്നെ തിരുത്തിക്കുക, എന്നെ തന്നെ ഉപാസിക്കുക, എന്നെ തന്നെ ആശ്രയിക്കുക, ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചോ നീ എന്നെ തന്നെ പ്രാപിക്കും. എന്നെങ്കിൽ എന്തിനെ വിചാരിക്കുന്നു അതിലേക്കാണ് നീ പോകുക എന്നത്. ഇനിയിപ്പോ ഏതാണോ ഒരാൾക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ടിരിക്കുന്നത് അതിനെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണോ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. ഇത് സ്വഭാവമാണ് മനസ്സിന്റെ എന്നത്. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ പ്രകടമായിരിക്കുന്ന വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. ഇതാണ് ഇതാണ് ഇതാണ് ഇതിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റുപാട് നാളുകളായ പക്ഷിമുള്ളാദികളും നിശ്ചലതാദികളും ഒക്കെ വാസ്തവത്തിൽ ഈ വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. നോക്കൂ, വാസനകളെ നശിപ്പിച്ചോളൂ, വാസനകളെ നശിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ നന്നാക്കെങ്കിലും ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇതാ ഞങ്ങളെയൊക്കെ നോക്കൂ, എന്തുപോലെ ആയിത്തീരും നിങ്ങൾ എന്ന് പറയുകയാണ് ഈ പക്ഷിമുള്ളാദികളും നിശ്ചലതാദികളും ഒക്കെ അന്നത്തെ. അപ്പോ വാസനാ പ്രക്ഷയം ഇതുവരെ സാധിക്കുന്നില്ലയോ അതുവരെ ജന്മങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരികയും ഓരോ ജീവനും ഇതാണ്. കൽപ്പം കഴിഞ്ഞു വിചാരിക്കാം, ഈ പ്രളയകാലത്തും പരമനായിരിക്കുന്ന ഈശ്വരനോട് കൂടിച്ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ. അതെങ്ങനെയാ കൂടിച്ചേർന്നാൽ പിന്നെ ഇങ്ങനെ വേറെ ആയിട്ടില്ല. അതിന് ഉദാഹരണം പറയുമ്പോ ഒരു കുളത്തില് നിറച്ച് വെള്ളം എടുത്തോളൂ, ആ കുറ അങ്ങനെ തന്നെ ഈ കുളത്തിൽ കൊണ്ടുപോയി താത്തി പിടിച്ചിട്ട്. അങ്ങനെ കുളത്തിൽ കൊണ്ടുപോയി താത്തിയപ്പോഴും ഈ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ വന്നിട്ടില്ല. കാരണം കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്, അപ്പൊ ഇങ്ങനെ കുളത്തിലേക്ക് പോവാൻ കുളത്തിലെ വെള്ളവും ഇതിലേക്ക് വരാനൊന്നും ഓർക്കില്ല. അപ്പൊ എപ്പോഴാ പിന്നെ എടുക്കുന്നത്? അപ്പൊ എടുത്തപ്പോഴോ ആ നേരത്തെ കുളത്തിലുണ്ടായിരുന്നു വെള്ളം തന്നെയായിരുന്നു. ഇതുപോലെ ആ പ്രളയകാലത്ത് പരമചൈതന്യത്തിൽ പോയി ലയിക്കുന്ന ജീവന്മാരൊക്കെ സൃഷ്ടികാലത്ത് വീണ്ടും വികസിച്ചു വരുന്നു. അവരവരുടെ കയ്യിലുള്ള ആ ബാക്കി വാസനകളെന്താ അതന്നെയാണ് ഇനി അനുഭവിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ ദൈർഘ്യം കൊണ്ടോ പ്രപഞ്ചത്തിന്റെ മാറ്റം കൊണ്ടോ ഒരാളുടെ വാസന നശിക്കുന്നില്ല, ആ വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നത്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivan.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nair. Thank you. Om Namah Shivaya.
3: Enda Pranam. Brahma Sutra Tile, Chatur Sutra.
4: പ്രകടനിനക്കുന്ന വസ്തു നമ്മളതാണ് എങ്കിൽ ഇനിയിപ്പോ എന്താ പ്രത്യേകം കർമ്മം ചെയ്യാൻ? മറ്റു കർമ്മങ്ങളൊക്കെ നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. പക്ഷെ അതോടൊപ്പം ഇങ്ങനെ ഒരു വസ്തു ഇവിടെ ഉണ്ട്, ബോധവസ്തു നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് ആ വസ്തു നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ആ വസ്തു സർവത്ര നിറഞ്ഞതാണ്. ഇന്നത് അല്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അജ്ഞത കൊണ്ട് തോന്നുകയാണ്. അതിനെ ശുദ്ധീകരിച്ചാൽ ആ സത്യം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണെന്ന് ബോധ്യപ്പെടും. അത് നിശ്ചലമാണ്, ആനന്ദസ്വരൂപമാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളതാണ്. ഇനി എന്താ ചെയ്യാനുള്ളത്? അതാണെന്നുള്ളത് ബോധ്യപ്പെടുക. അതിന് വിശേഷിച്ച് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല. ഇന്ന് നമ്മൾ വന്നുകൂടിയിരിക്കുന്ന മറകൾ മാറ്റാനാണ് കർമ്മം, അല്ലാതെ വസ്തു കിട്ടാനല്ല. വളരെ സ്പഷ്ടമല്ലേ? ആക ബ്രഹ്മം ഇരിക്കട്ടെ, ആകാശം നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഇന്ന് കാലത്തെ ചർച്ച ചെയ്തു. ആകാശം ബ്രഹ്മത്തെ മറയ്ക്കുന്ന അവ്യക്തമാണ്. ഈ ആകാശം പോലും ആദ്യം ബ്രഹ്മത്തിൽ മായയുണ്ടാക്കുന്ന കാഴ്ചയാണ് ആകാശം. ഈ ആകാശം പോലും ആദിയില്ലാത്തതും അന്തമില്ലാത്തതും നിശ്ചലവുമാണ്. ഈ ആകാശത്തിലാണ് മറ്റെല്ലാം ചലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വായു ചലിക്കുന്നു. വായുവിന്റെ ഓരോ ചലനത്തിലും രണ്ടംശമുണ്ട്. നിശ്ചലമായ ആകാശം, വായുവിന്റെ ചലനം. ഇത് രണ്ടും കൂടെ എങ്ങനെ സാധിക്കും? നിശ്ചലമായ ആകാശമില്ലാത്ത ഒരു പോയിന്റുമില്ല. അതായത് ആകാശം പോലും നിശ്ചലമാണ്, അതില്ലാത്ത ഒരു പോയിന്റുമില്ല. അതിനകത്ത് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, അവിടെയൊക്കെ ആകാശം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു ചലനവുമില്ലാത്ത ആകാശത്തിൽ വായു ഉൾപ്പെടെയുള്ള സകല പ്രപഞ്ചത്തിൻ്റെയും ഇളകി മറിഞ്ഞുള്ള ചലനം, അവിടെയൊക്കെ നിശ്ചലമായ ആകാശം, ഇതെങ്ങനെ നടക്കും? ചലനവും ചലനമില്ലായ്മയും ഒരുമിച്ച് സംഭവിക്കാൻ പറ്റുമോ? ആകാശത്തിന് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ആകാശത്തെപ്പോലും ഉള്ളെന്ന് ആക്കിത്തീർക്കുന്ന ബ്രഹ്മം, ഇത് വെറും ആകാശമല്ല. ഉപനിഷത്ത് നമ്മോട് പറയുന്നത് ചിദാകാശം, ബോധാകാശമാണ്, നിറഞ്ഞു നിൽക്കുന്നു ബോധം, ആനന്ദബോധം, നിശ്ചലബോധം. ആ ബോധമാണ് നമ്മുടെ ഓരോ ശരീരത്തിലും ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധം. ഈ ബോധത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി ശുദ്ധീകരിച്ചാൽ ആ ബോധം ആകാശത്തിനും അപ്പുറം സർവത്ര നിറഞ്ഞ് നിശ്ചലമായി ആനന്ദമായി സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കാർക്കും അനുഭവിക്കാൻ പറ്റും എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോൾ ഉപനിഷത്ത് ബ്രഹ്മപ്രതിപാദകങ്ങളായി വിവരിക്കുന്ന വാക്യങ്ങളിൽ ബ്രഹ്മത്തിന് ഈ കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. കർമ്മമുണ്ടെന്ന് തോന്നുന്നതോ തോന്നുന്നു, പക്ഷെ ഉണ്ടാവാൻ പറ്റില്ല. നിശ്ചലമായ ഒന്നിൽ ആലോചിച്ച് നോക്കുക, നിശ്ചലമായ ഒന്നിൽ എങ്ങനെ ചലനം സംഭവിക്കും? അതില്ലാത്ത ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതോ? അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, മരുഭൂമിയിൽ കാണൽ ജലം കാണുമ്പോൾ തോന്നുന്നു, ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു. സ്വപ്നം പോലെ, സ്വപ്നത്തിൽ ഒന്നുമില്ല, പക്ഷേ ഒരു പ്രപഞ്ചം മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും വാസ്തവത്തിൽ ഉണ്ടോ? തോന്നുമ്പോൾ ഉള്ളതായി അനുഭവിക്കുകയും ചെയ്യുന്നു, ഉണരുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. സ്വപ്നം മാത്രം ഉദാഹരണമായി എടുത്താൽ മതി. ദേശകാലങ്ങൾ ഉൾപ്പെടെയെല്ലാം സ്വപ്നത്തിലുണ്ട്. അപ്പോ ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം ഇടതുന്ന വസ്തുവായി നമ്മുടെ മുമ്പിൽ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളതാണ്. ഇതങ്ങോട്ട് ഉറപ്പിച്ച് അനുഭവിക്കാൻ ശ്രമിക്കുക, മറ്റൊക്കെ നടന്നോട്ടെ, ബാക്കി എല്ലാ കർമ്മങ്ങളും തൽക്കാലം നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ അനുവദിക്കുകയല്ല, നിവർത്തിയില്ല. അതിൽ നിന്നും പിന്മാറാനൊന്നും നമുക്കാർക്കും പെട്ടെന്ന് എളുപ്പം സാധ്യമേ അല്ല. അപ്പൊ അതൊക്കെ നടക്കട്ടെ. അതൊക്കെ നടക്കുന്നതോടൊപ്പം ഒരു കാര്യം തീർച്ചയാണ്, എന്തെന്തൊക്കെ കർമ്മം ചെയ്താലും കർമ്മം ചെയ്ത് നേടുന്നതൊക്കെ നശ്വരം. തീർച്ചയാണ്, നമ്മൾ ഇനി എന്ത് വിശിഷ്ടകർമ്മം ചെയ്ത് എന്തൊക്കെ നേടിയാലും ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കുന്നു. അവിടെ കർമ്മം നമ്മെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ പരമമായ ധന്യതയിൽ എത്തിപ്പിക്കും എന്നുവെച്ച് കർമ്മം വേണ്ടെന്നല്ല, അത് നടക്കട്ടെ. പക്ഷേ നമ്മുടെ ജീവിതം പരമമായ ധന്യതയിലെത്താൻ ചലിക്കാത്ത നിശ്ചലമായ സ്ഥിരമായ ഒരു സ്വരൂപം നമുക്ക് തന്നെ ഉണ്ട്. പുറത്തുപോയി അന്വേഷിക്കണ്ട, നമുക്ക് തന്നെ ഉണ്ട്. രാഗദ്വേഷങ്ങളെയും മാറ്റി ഈ ഉപനിഷത്ത് വാക്യങ്ങളെ മുൻനിർത്തി നാം തന്നെ ആയിരിക്കുന്ന ആ സത്യത്തെ അനുഭവിക്കാൻ കൂടി ശ്രമിക്കുക. ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കിയാൽ നമുക്കതാർക്കും അനുഭവിക്കാം. ഇതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. കഠോപനിഷത്ത് തന്നെ ഭാഷ്യത്തിൽ ഈ കഠോപനിഷത് മന്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നൽകേതസ്ഥ ചോദിക്കുക, അന്യത്ര ധർമാ അന്യത്രാധർമാ അന്യത്ര അസ്മാത് കൃതാകൃത അന്യത്ര ഭൂതാബ്ജഭവ്യാച്ച എത്തത് പശ്യസി തദ്വദ. അലയോ യമധർമ്മൻ അൻധർമ്മത്തിനപ്പുറം അധർമ്മത്തിനപ്പുറം ച ധർമ്മോ അധർമ്മമൊക്കെ കർമ്മമാണ്. അതിനൊക്കെ അപ്പുറം കൃതാകൃത ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ അപ്പുറം ഭൂതാബ്ജ ഭവ്യാച്ച കഴിഞ്ഞതും വരാൻ പോകുന്നതിനും ഒക്കെ അപ്പുറം വെച്ചാൽ ഒരു നാശവുമില്ലാത്ത കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും സത്യത്തെ അല്ലയോ യമധർമ്മൻ അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. അതാണ് പിന്നെ ഉപനിഷത്ത് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും കഠോപനിഷത്ത് തന്നെ പറയുന്നു, അശരീരം ശരീരേഷു അനവസ്ഥേഷ്വസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാധീരോ നശോചത്തി. ശരീരങ്ങളിലെല്ലാം ശരീരമില്ലാതെ അസ്ഥിരങ്ങളിലെല്ലാം സ്ഥിരമായി അനവസ്ഥേഷ്വസ് മഹാന്തം എങ്ങും നിറഞ്ഞ് വിഭും സർവവുമായി കാണപ്പെടുന്ന ആ സത്യം, ആ സത്യത്തെ വിചാരം ചെയ്തറിഞ്ഞത് മഹാന്തം വിഭുമാത്മാനം മത്വ ധീരോ. ധീരൻ ദുഃഖിക്കുന്നില്ല. കർമ്മമൊക്കെ നടത്തുന്നു, അതിന്റെ ഫലങ്ങൾ വരുന്നു. ചിലപ്പോൾ ഇഷ്ടമാവാം, ചിലപ്പോൾ അനിഷ്ടമാവാം. പക്ഷെ അതൊക്കെ താൽക്കാലികം. ഇല്ലാത്തത് താൽക്കാലികം എന്ന് വെച്ചാൽ അനുഭവിക്കുമ്പോഴും ഇല്ലാത്തത്. അനുഭവിക്കുന്നതില്ലാത്തതാവാൻ പറ്റുമോ? അതല്ലേ സ്വപ്നത്തിന്റെ കാര്യം. നേരത്തെ പറഞ്ഞില്ലേ എല്ലാം അനുഭവിക്കുന്നതല്ലേ? അവിടെ വല്ലതുമുണ്ടോ? മഹാന്തം വിഭുമാത്മാനം മത്വാധീരോ നശോചത്തി എന്നല്ല ഉപനിഷത്ത് വീണ്ടും പറയുന്നു. ഈ പരമാത്മസത്വത്തെ സത്യത്തെ നിങ്ങൾ അനുഭവിച്ചാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിന്റെ എല്ലാ കെട്ടുകളും ചിന്നി ചിതറിപ്പോകുന്നു. ഞാൻ എന്റേത് എന്നിങ്ങനെയുള്ള കെട്ടുകൾ, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവ സംശയാഹ, എല്ലാ സംശയവും തീരുന്നു. ക്ഷിയന്തേ ചസ്യ കർമ്മാണി, അങ്ങനെയുള്ള അവന്റെ കർമ്മങ്ങളെല്ലാം തീരുന്നു, ക്ഷയിക്കുന്നു. ക്ഷിയന്തേ ചസ്യ കർമ്മാണി തസ്മിൻ ദൃഷ്ടയെ പരാവരെ, ആ പരമസത്യത്തെ കാണാൻ കഴിഞ്ഞാൽ, കാണാൻ കഴിയാൻ അത് ഇങ്ങനെ പറ്റും. അതല്ലേ നിങ്ങളാ സത്യമാണ്. ഞാൻ എന്നനുഭവിക്കുന്നത് ആ സത്യമാണ്. അതിനെ രാഗദ്വേഷം മറമാറ്റൂ, അത്രയേ ഉള്ളൂ. ആ സത്യത്തിൽ പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അതെന്നും നിറഞ്ഞു നിൽക്കുന്നു. കർമ്മവുമായി അതിനൊരു ബന്ധവുമില്ല. പിന്നെ ഈ രാഗദ്വേഷം മറമാറ്റുന്നത് അതിനെ പുതുക്കിയെടുക്കാനൊന്നുമല്ല, മറമാറ്റാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ആ പരമസത്യത്വവുമായി ഒരു കർമ്മത്തിനും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് കർമ്മകാണ്ഡവേദഭാഗം ശീലിക്കുന്നവർ കർമ്മവുമായി ബന്ധപ്പെടാത്ത എല്ലാം അനർത്ഥമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ബ്രഹ്മത്തിന് കർമ്മവുമായി ഒരു ബന്ധവുമില്ല. തത്വസമന്വയ എന്നാണ് നാലാം സൂത്രം. അത് ഉപനിഷത്തിലെ ഏത് വാക്യം പരിശോധിച്ചാലും നമുക്ക് പിടികിട്ടും. ഉപനിഷത്തിലൊക്കെ മാത്രമേ ഇതുള്ളൂ, ഭാഗവതം വായിച്ചു നോക്കിയാൽ പിടികിട്ടും. ഭാഗവതം ഭക്തിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. ഭാഗവതം ബ്രഹ്മദർശനത്തെക്കുറിച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വിവരിക്കുന്നുണ്ട്. ആ ബ്രഹ്മത്തെ ദർശിച്ചാൽ അത് അനുഭവപ്പെടുത്തിയാൽ എന്താ അത് നിശ്ചലം. നതത്ര കാലോ, അവിടെ കാലമില്ല. നതത്ര കാലോ ദിവിശേഷം പരപ്രഭു, ദേവന്മാരുടെ എല്ലാം പരമപ്രഭുവായ കാലം അവിടെയില്ല. നതത്ര ദേവാഹ ജഗതാം യതീശിരേ, ജഗത്തിന്റെ ഒക്കെ രക്ഷാകർത്താക്കളായ ദേവന്മാർ അവിടെ ഇല്ല, ആ പരമസത്യത്തിൽ ഇല്ല. എന്നുവെച്ചാൽ ദേവന്മാരും കാലവും ഒക്കെ കർമ്മത്തിന്റെ ഉത്പന്നങ്ങളാണ്. ദേവന്മാരൊക്കെ കർമ്മവുമായി ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു ബന്ധവുമില്ല. നദത്ത ദേവാ ജഗതാം യൈശിരേ നദത്ര സത്വം നരജസ്തമശ്ച. മായയുടെ സത്വരജസ്തമോ ഗുണങ്ങൾ അവിടെ ഉണ്ട്? ഇല്ലേ ഇല്ല. മായയുടെ പൊടി പോലും അവിടെ ഇല്ല. അത് കാണാത്തവർക്ക് ഉണ്ടെന്ന് തോന്നും, കണ്ടുകഴിഞ്ഞവർക്ക് ഇതൊന്നും അവിടെ ഇല്ല. നയത്ര സത്വം നരജസ്തമശ്ച നവൈ വികാരോ മനസ്സില്ല. ന മഹാൻ, നമ്മൾ ഇന്ന് കാലത്തെ ചർച്ച ചെയ്ത മഹാനാത്മ കോസ്മിക് എനർജി അവിടെ ഇല്ല. പ്രാണൻ, പ്രാണസ്പന്ദനമൊന്നും അവിടെ ഇല്ല. പ്രാണസ്പന്ദനം പോലും ഇല്ലാത്ത ഇടമാണ് നമ്മുടെ ഒക്കെ യഥാർത്ഥ രൂപം. തൽക്കാലം അത് മായ കൊണ്ട് ഇളകി മറിയുന്നതായി തോന്നുന്നു. പരമാർത്ഥത്തിൽ ഇത്ര ഗംഭീരമായ ഒരു സത്യവസ്തു നമ്മളൊക്കെ ആയിരിക്കവേ അത് അന്വേഷിക്കാൻ പോലും ഒരു ശ്രമം നടക്കുന്നില്ലെങ്കിൽ ജീവിതം ഒരിക്കലും ധന്യമാവില്ല. കർമ്മമൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കർമ്മവും കർമ്മം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന എന്തും നശ്വരമാണ്. സ്വർഗം പോലും നശ്വരമാണ്. കർമ്മം കൊണ്ടുണ്ടാക്കുന്ന എന്തും നശിച്ചു പോകും. ഉണ്ടാക്കിയെടുക്കുന്ന സമയം മുതൽ ജീർണിക്കും, നശിക്കും. ഇതാണ് കർമ്മത്തിന്റെയും കർമ്മം കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സ്ഥിതി. അതെന്തുമാകട്ടെ, നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കും. പിന്നെ എന്താ ബാക്കി നിൽക്കുക? അപ്പോ നശിക്കാത്ത ആനന്ദസ്വരൂപമായ ഒരു വസ്തു ഈ ശരീരത്തിലിരിക്കുന്നു. അശരീരം ശരീരേഷു, ശരീരമില്ലാതെ ഇരിക്കുന്നു. അതാണ് അഖണ്ഡബോധം, ആനന്ദബോധം. ഈ ആകാശത്തിന്റെ പോലും ഉറവിടമായി സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയായ ബോധം, ശാസ്ത്രസത്യം. ആ ബോധത്തിൽ ഇളകിമറിയുന്ന ഈ കർമ്മം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കർമ്മം വെറും ഭ്രമം എന്നാണ് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്. ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഉപദേശം ചെയ്യുന്നുണ്ടല്ലോ ഏകാദശം. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമ. ഉദ്ധവരെ, സത്യം കാണാത്ത പുരുഷൻ പലത് കാണുന്നുണ്ടെങ്കിൽ വെറും ഭ്രമം. എന്താണെന്ന് ആർക്കും നിശ്ചയമില്ല. നമ്മളൊക്കെ ഇത്രയും നാൾ ജീവിച്ചല്ലോ, ജനിച്ചു, എന്തൊക്കെയോ ചെയ്യുന്നു, നല്ലത് നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ജനിച്ചു, എന്തിനു ജനിച്ചു, ആര് ജനിച്ചു, വല്ല പിടിയുമുണ്ടോ? അന്ന് മുതൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതിനും ഇതിനും ഒക്കെയായി ഒക്കെ നടക്കട്ടെ, പക്ഷെ എന്തിനെന്ന് നിശ്ചയമുണ്ടോ? പരമാർത്ഥം പറഞ്ഞാൽ അവസാനം എന്തിനാ? മരിക്കാൻ, ഈ ശരീരം ഉപേക്ഷിക്കാൻ. ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി ചെയ്തതൊക്കെ എന്തായി? ഒന്നുമില്ല, ഒന്നിനും ഒരു പ്രയോജനമില്ല. അപ്പം ഉപനിഷത്ത് ആവശ്യപ്പെടുന്നത് മറ്റൊന്നും ചെയ്യണ്ട, ഇത്തരം കർമ്മങ്ങളൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, ജീർണിക്കാത്ത, നശിക്കാത്ത, അജവും നിത്യവും ശാശ്വതവും ഗീത പറയുന്ന അജോ നിത്യ ശാശ്വതവും പുരാണോ, അങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങൾ. വസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നല്ല, ഉള്ളിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ ശരീരമല്ലല്ലോ. അപ്പൊ ജഡത്തിനുള്ളിൽ ആ വസ്തു ഉണ്ടെന്നല്ല, അങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങൾ. നിറഞ്ഞു നിൽക്കുന്നു സർവത്ര, സർവവും നിങ്ങളാണ്. ഈ കാണുന്ന സർവവും അനന്തകോടി ബ്രഹ്മാണ്ടം നിങ്ങളാണ്. ഗീത തന്നെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ സത്യത്തെ കണ്ടെത്തിയാൽ സർവത്ര അത് നിറഞ്ഞു നിൽക്കുന്നു. നാൻ നിമിഷം ബോധ്യപ്പെടും, യഥാ ഭൂതപദഭാവം ഏകസ്തമനുപശ്യത്തി തതയേകച്ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ. ഗീത, യഥാ ഭൂതപൃഥക്ഭാവം, നിങ്ങൾക്കിപ്പൊ തോന്നും ആ ബോധവസ്തു അമീബയിലും എന്നിലും സൂര്യനിലും ഒക്കെ പ്രത്യേകം പ്രത്യേകം നിൽക്കുകയാണെന്ന് തോന്നും. എന്തുകൊണ്ട് തോന്നുന്നു? രാഗദ്വേഷം മറ, ശരീരത്തിന്റെ മറ. അല്ലാതെ ആ വസ്തു അങ്ങനെ ഓരോരുത്തരിലും ഭിന്നിച്ച് ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല, മറകൊണ്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെയുള്ള ആ സത്യത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി നിങ്ങളുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ യഥാഭൂതപൃഥഭാവം ഏകസ്ഥമനുപശ്യതി, ഒരിടത്ത് അതിനെ നിങ്ങൾക്ക് ശുദ്ധമായി കണ്ടെത്താൻ കഴിയുമെങ്കിൽ തതയേവച വിസ്താരം ബ്രഹ്മസമ്പദ്യത്തെ, അവിടിരുന്നുകൊണ്ട് ആ വസ്തു വിസ്താരം സമ്പദ്യത്തെ, അങ്ങനെ പെരുകും. ഏതുപോലെ മഹാബലിയുടെ മുമ്പിൽ മൂന്നടി മണ്ണ് അളക്കാനെത്തിയ വാമനൻ പെരുകിയ ഭാഗവതങ്ങളൊന്ന് വായിച്ചു നോക്കുക. പെരുകി പെരുകിയ ഇവിടെ മൂന്ന് ലോകങ്ങളും നിറയുകയാണ്. അങ്ങനെ ഒരു സത്യം ആണ് നമ്മളൊക്കെ, നമ്മളൊക്കെ അങ്ങനെ ഒരു സത്യമാണ്. അതിനൊരു ശ്രമം, ശ്രമം എന്ന് വെച്ചാൽ എങ്ങനെ സാർ, അത് വലിയ ബദ്ധപ്പാടല്ലേ? ബദ്ധപ്പാടാണെങ്കിലാണ് ഭേദചിന്തയും രാഗദ്വേഷവും പോണം. ഈ പരമമായ സത്യത്തിൽ മായയുണ്ടാക്കുന്ന വെറും ഭ്രമമാണ് ഭേദചിന്തയും രാഗദ്വേഷവും. ഭേദദൃഷ്ടി അവിദ്യ സർവഥ താം വിസർജയേ, ഞാൻ വേറെ, നീ വേറെ, ജാതി വേറെ, മതം വേറെ, മറ്റൊരു വേറെ, മറിച്ചത് നേരെ, ഇങ്ങനെയുള്ള ഈ ഭ്രമം അതാണ് അവിദ്യ. ഭേദദൃഷ്ടി അവിദ്യ സർവഥ, വാസിഷ്ഠൻ പറയുന്നത് സർവഥ താം വിസർജയേ, എന്ത് വില കൊടുത്തും ഉള്ളിൽ ഭേദദൃഷ്ടി ഉപേക്ഷിച്ചു. നേരം വെളുത്താ നമ്മളെന്താ, ഈ ഞാൻ വേറെ, അവൻ വേറെ, അസൂയ, കോപം, കാമം, ക്രോധം. അതുകൊണ്ടാണ് കൃഷ്ണനും ഒക്കെ ആദ്യമേ ഗീതയിൽ പറയുന്നത്, കാമവും ക്രോധവുമാണ് അർജുന നിന്റെ ശത്രുക്കൾ. ഇതായി ഭേദ ചിന്ത കൊണ്ട് വന്നു ചേരുന്നതാണ്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാമ വിധ്യേനമിഹ വൈരിണം. എടോ അർജുന, ഭീഷ്മരും ദ്രോണരും ഒന്നുമല്ല നിന്റെ ശത്രുക്കൾ. പിന്നെയോ, കാമവും ക്രോധവും രജോഗുണപ്രധാനമായ ഭേദചിന്ത കടുപ്പിച്ചു നിൽക്കുന്ന കാമക്രോധങ്ങളാണ് നിന്റെ ശത്രുക്കൾ. മഹാശനോ എത്ര ഭക്ഷിച്ചാലും മതിയാവില്ല, കാമത്തിന് എന്തുമാത്രം അനുഭവിച്ചാലും മതിയാവില്ല, കോപത്തിനും മതിയാവില്ല. പ്രതികാരചിന്ത, പ്രതികാരചിന്ത. മഹാഭാരത യുദ്ധം തന്നെ ആ പ്രതികാരചിന്തയുടെ ദുരന്ത ഫലമാണ്. ഇന്ന് കാണുന്ന യുദ്ധങ്ങളൊക്കെ അതിന്റെ ദുരന്ത ഫലമാണ്. അങ്ങനെ ഈ കാമവും ക്രോധവും മഹാശനോ മഹാപാത്മ വിധ്യേനമിഹ വൈരിണം, ഇതാണ് നിന്റെ ശത്രുക്കൾ. അപ്പൊ നമുക്ക് ഈ സത്യത്തെ അനുഭവിക്കാൻ കഴിയുമോ? ഈ കാമക്രോധങ്ങളെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ? ചോദ്യം അതാണ്. അല്ലാതെ സത്യത്തെ അനുഭവിക്കാൻ കഴിയുമെന്നല്ല. നമ്മളിപ്പോ തന്നെ അസത്യമാണ്, ഇനി അത് അനുശേഷിച്ച് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കൂ, കാമക്രോധങ്ങളെ എനിക്ക് കുറേശ്ശെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അല്ല, അത് കഴിയുമല്ലോ. എന്താ കാര്യം? ഒക്കെ ഈശ്വരമയമാണ് ഈ ജഗത്ത്. ഈ പലത് കാണുന്നത് വെറും ഭ്രമം. അതിൽ പെടാതിരുന്നാൽ ഒക്കെ ഈശ്വരമയമാണ്, ഈശാവാസ്യം, മറ്റൊക്കെ നടക്കട്ടെ, ഒന്നും നടക്കാതിരിക്കണ്ട. ആചാരങ്ങളും അത് ഇതൊക്കെ നിശ്ചയമായിട്ട് നടക്കട്ടെ, അതിന് തടസ്സമില്ലല്ലോ. യുദ്ധം നടക്കട്ടെ, അടുക്കളയിൽ പാചകം നടക്കട്ടെ, കൃഷി നടക്കട്ടെ, ഇതൊക്കെ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? പക്ഷെ അപ്പോഴൊക്കെ ഈ ഭിന്ന ചിന്തകൾ വെറും ഭ്രമമാണ്, ഇതൊക്കെ ഒരേ ഈശ്വരതത്വം, ഈശാവാസ്യമിതം സർവം, യത്കിഞ്ച ജഗത്യം ജഗത് എന്നോർമ്മിച്ച് കാമവും ക്രോധവും കുറയ്ക്കാനൊക്കെ. ഇതാണ് കൃഷ്ണൻ ചോദിക്കുന്നത് അർജുനനോട്. യുദ്ധം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമല്ലടോ, നിനക്ക് ഈ ഭീഷ്മരോടും അവരോടും ഒക്കെയുള്ള കാമക്രോധങ്ങളെ കുറേശെങ്കിലും കുറച്ചുകൊണ്ടുവരാൻ പറ്റുമോ? വിധ്യേനമിഹ വൈരിണം, നിന്റെ പ്രധാന ശത്രു ഈ കാമക്രോധങ്ങളാണ്. അപ്പോൾ ഇതിനാണ് ഉപനിഷത്ത് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, നമ്മളതാണ്. പിന്നെ ഈ എന്താ ചിന്തിക്കണമെന്ന് പറയുന്നത് ഈ സത്യത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല, അതുണ്ടാക്കിയെടുക്കേണ്ട വസ്തുവല്ല. നിങ്ങളതാണ്. പിന്നെന്താ ചിന്തിക്കുന്നത്? കാമത്തെ ഒഴിവാക്കാൻ ചിന്തിക്കണം. അത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് മറച്ചിരിക്കുന്നു. സൂര്യബിംബത്തെ മറയ്ക്കുന്ന മേഘഖണ്ഡം. സൂര്യനെയും മേഘഖണ്ഡവുമായി ഒരു ബന്ധവുമില്ല. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആ മേഘം മറച്ചിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതിനെ മാറ്റണം. അതിന് സൂര്യനുമായി എന്താ ബന്ധം? അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മതത്വത്തിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. കർമ്മം അതിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനൊക്കില്ല. അത് നിറഞ്ഞു തിങ്ങി നിൽക്കുകയാണ്. ഉണ്ടായെന്ന് തോന്നുന്നതാണ് ഭേദചിന്ത. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാമം, ക്രോധം, രാഗം, ദ്വേഷം ഇതൊക്കെ. അപ്പോ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പകരം ഇന്നു മുതൽ ഈ ചോദ്യം ചോദിക്കുക, ഈ കാമക്രോധങ്ങളെ ഒന്ന് കുറേശ്ശെ പെട്ടെന്ന് വേണ്ട. എത്ര പേരെന്നോട് ഒന്ന് പറയുന്നു, സാർ സാറിന്റെ ഈ പ്രസവമൊക്കെ ഉണ്ട്. പണ്ടൊക്കെ എനിക്ക് വീട്ടിൽ വലിയ കോപമായിരുന്നു. സാർ ഇപ്പൊ എന്തൊരു സുഖം, എന്റെ ദേഷ്യം വളരെ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ എനിക്ക് നേരം വെളുത്ത ദേഷ്യം തന്നെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അറിയാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരും. പക്ഷെ ഉടൻ തന്നെ സാറ് പറയുന്നത് എനിക്ക് ഓർമ്മ വരും. ഈ കാമൻ സാറ് പറയുന്നത് എന്നുവെച്ചാൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വരും. ഈ കാമവും ക്രോധവുമാണ് നിങ്ങളുടെ സത്യസ്വരൂപത്തെ മറച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആനന്ദത്തെ മറച്ചിരിക്കുന്നത് എന്നെനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നതൊക്കെ മാറ്റും. ഇപ്പൊ അത് പരിശീലിച്ചതിൽ വീട്ടിൽ എന്തൊരു ശാന്തി എന്നൊരു ബ്രഹ്മ അനുഭവമൊക്കെ പിന്നെ ആവട്ടെ. അത് നമുക്ക് കുറച്ചാവാം. ഈ ചോദ്യം ചോദിക്കുക ഇന്നു മുതൽ. അല്ലെങ്കിൽ എന്തൊക്കെ കേട്ടതുകൊണ്ടും എന്താചാരം അനുഷ്ഠിച്ചതുകൊണ്ടും കാര്യമായ ഒരു ഫലവുമില്ലേ? ആ അനുഷ്ഠിക്കലിൽ തന്നെ കോപവും കാമവും കടന്നുകൂടും. അത് ആകെ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടമാക്കും. അതൊക്കെ അനുഷ്ഠിക്കവേ ഒന്നും വേണ്ട, നോക്കണ്ട. കാമവും ക്രോധവും, അതായത് രാഗവും ദ്വേഷവും, രാഗത്തിന്റെ ശക്തിമത്തായ ഭാവമാണ് കാമം, ദ്വേഷത്തിന്റെ ശക്തി കൂടിയ ഭാവമാണ് ക്രോധം. ഇതിനെയൊക്കെ ദിവസം പ്രതി കോപം വരുമ്പോൾ ആരോടാ കോപിക്കുക? ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കോപിക്കുന്നത് എന്നോടാണ്. എനിക്ക് എന്നെ ഒരിക്കലും തെളിച്ചെടുക്കാൻ സാധിക്കില്ല. ഞാൻ എന്നോടെപ്പോഴും കോപിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരൊക്കെ ഞാൻ തന്നെ, ഒരേ ഈശ്വര തത്വം. അതുപോലെ വലിയ കാമങ്ങൾ എന്തായത്? ഭഗവാൻ അനുവദിക്കുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം. പക്ഷെ ബന്ധപ്പെട്ട് കാമത്തിനു വേണ്ടി മോഹബദ്ധനായി അലഞ്ഞു തിരിഞ്ഞാൽ ആകെ ഒരു ഈശ്വരതത്വം, മറ്റെല്ലാം ഒരു ഭ്രമം. എന്തിനാണ് ഈ അലഞ്ഞു തിരിയൽ? ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ. തൃപ്തി അനുഭവിച്ചുകൊണ്ട് ന്യായമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം. കർമ്മമൊന്നും ചെയ്യേണ്ടെന്നല്ല. മോഹബദ്ധനായി വേണ്ടാത്തടത്തൊക്കെ ചെന്ന് വേണ്ടാത്തതൊക്കെ ചെയ്ത് ഭഗവാൻ അനുഗ്രഹിച്ചതെന്ന സുഖകരമായ ജീവിതത്തെ ദുഃഖപൂർണമാക്കി മാറ്റുന്ന ഏർപ്പാടാണിപ്പോൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത ബ്രഹ്മത്തെ, ആനന്ദസ്വരൂപത്തെ നമ്മുടെ മുമ്പിൽ അവയുടെ വാക്യങ്ങളിൽ കൂടി ആവർത്തിച്ച് അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളതാണ് തത്വമസി തത്വമസി തത്വമസി. ചാന്തോക്യ ഉപനിഷത്ത് 6-ാം അധ്യായത്തിൽ 9 പ്രാവശ്യം ആവർത്തിച്ച് അച്ഛൻ മകനുപദേശിക്കുന്ന വാക്യമാണ്, കുഞ്ഞെ അത് നീയാണ്, അത് നീയാണ്. നീ ഇനിയിപ്പോ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്നിൽ കടന്നുകൂടിയിട്ടുള്ള അഴുക്കൊന്നു മാറ്റൂ, നീ അതാണ്, തെളിഞ്ഞു വരും. ഇതാണ് തത്വസമന്വയ ഉപനിഷത് വാക്യങ്ങളെല്ലാം. ആ ബ്രഹ്മം സർവജ്ഞവും സർവവ്യാപിയും ആനന്ദസ്വരൂപവുമാണെന്ന് പ്രതിപാദിക്കുന്നതായി നമുക്ക് സമന്വയിപ്പിക്കാൻ കഴിയും എന്നാണ് തത്വസമന്വയ എന്ന 4-ാം സൂത്രത്തിന്റെ ചുരുക്കം. ഇനി 2 ദിവസം കൂടെ ബ്രഹ്മസൂത്രമുണ്ട്. ഈ സൂത്രത്തെ ആസ്പദമാക്കി ഭാഷ്യത്തിൽ വളരെ വിശദമായ ചർച്ചയാണ്. അടുത്ത 2 ദിവസവും കൂടി നമ്മൾ ഇക്കാര്യം തന്നെ, എന്നുവെച്ചാൽ കർമ്മവുമായി ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു ബന്ധവുമില്ല, കർമ്മം ഭ്രമമാണ്, കർമ്മം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യവും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നമ്മെ സുഖിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് കർമ്മം വേണ്ടെന്ന് വെക്കണ്ട. സ്ഥിരമായതുകൂടി നേടാൻ പറ്റിയ കാര്യങ്ങൾ കൂടി ചെയ്യുക, അത്രയേ ഉള്ളൂ. കൂട്ടിച്ചേർക്കുക. ഇന്ത നടത്തുന്ന ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. കൃഷ്ണന്റെ വാചകത്തിൽ പറഞ്ഞാൽ മഹാപാപം പോലും വേണ്ടെന്ന് വെക്കണ്ട. എന്നുവെച്ചാൽ ഉടനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഒരാൾ പാപം ചെയ്ത് ശീലിച്ചെങ്കിൽ അവനത് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞെ, നീ ഈ സത്യം കൂടെ കൂട്ടിച്ചേർക്കൂ, നീ അതിവേഗം ശുദ്ധനായിത്തീരും എന്ന് ഗീത ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന എല്ലാം നടക്കട്ടെ, വേദാന്തം ഒരിക്കലും, ഗീത ഒരിക്കലും അത് മാറ്റിമറിക്കണമെന്ന് പറയുന്നില്ല. കൂട്ടിച്ചേർക്കും ഈ കാമക്രോധങ്ങളെ. അവർക്ക് സത്യം അനുഭവിക്കാനുള്ള പ്രക്രിയ കൂടി കൂട്ടിച്ചേർക്കൂ. അത് ബലവത്തായി വരുംതോറും മാറേണ്ടതൊക്കെ തനിയെ മാറിക്കൊള്ളും, ഒക്കെ തനിയെ മാറിക്കൊള്ളും. സംശയം വേണ്ട. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
6: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
7: ആത്മാവിനെ കുറിച്ച് ശ്രവണം ചെയ്യുകയും മനനം ചെയ്യുകയും അതെന്താണെന്ന് സാക്ഷാത്കരിക്കുകയും ചെയ്ത ഋഷിമാരുടെ വചനമാണ് ശ്രുതി എന്ന് പറയുന്നത്. ഋഷിമാർ പറഞ്ഞതാണ്, അപ്പൊ അത് സ്വീകരിക്കേണ്ടി വരും. അതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. പൂർവാചാര്യന്മാർ ഇതി ശിശുമ പൂർവേഷാം, പൂർവികന്മാരിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു. അത് അപൗരുഷയം എന്നൊക്കെ പറയുന്നത് എന്താണോ, അത് സാധാരണ മനുഷ്യന്റെ സാധാരണ ബുദ്ധിയുണ്ടെന്ന് കണ്ടുപിടിച്ചതല്ല ഇത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഋഷിമാർ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ അത് സാധാരണ പോലെയല്ല. അവർ മന്ത്രദ്രഷ്ടാക്കളാണ്. തത്വം അവർക്ക് വെളിപ്പെട്ടതാണ്. അതിനവർ ലോകത്തിന് വെളിപ്പെടുത്തി, അവർക്ക് വെളിപ്പെട്ടതിനവർ വെളിപ്പെടുത്തി. അത് സാധാരണ മനുഷ്യന്റെ പോലെ അഹന്ത മമതയോടുകൂടി ചെയ്ത കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അത് അപൗരുഷയം എന്ന് പറയുന്നത്. അപൗരുഷയം എന്ന് പറയുമ്പോൾ മനുഷ്യൻ അഹന്തയോടും മമതയോടും കൂടി ചെയ്ത കാര്യങ്ങളാണ് അപൗരുഷയം. മറ്റത് അതില്ലാതെ ചെയ്തതാണ്. അതില്ലാതെയാണ് വേദമന്ത്രങ്ങളും മറ്റും. അതിങ്ങനെ അതില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും അഹന്തയും മമതയും ഇല്ലാതെ? അത് ഈശ്വര അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈശ്വര പ്രേരണ കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഈശ്വര പ്രേരണ കൊണ്ട് ചെയ്യുന്നുണ്ട് പറയുന്നത്. അത് ഈശ്വര സൃഷ്ടം എന്ന് പറയുന്നു. അല്ലാതെ ഈശ്വരനൊരു വ്യക്തിയോ അങ്ങനെ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചതോ അല്ല. ഈശ്വരന്റെ പ്രേരണ, അഹന്തയും മമതയും ഇല്ലാത്തവനവന് അവന്റെ പ്രേരണ ഈശ്വരനാണല്ലോ. ഐശ്വര്യമായ പ്രേരണ കൊണ്ട് ഋഷിമാരുടെ മനസ്സിൽ നിന്നും വെളിപ്പെട്ടതാണ് ഈ തത്വബോധം. അതുകൊണ്ട് തന്നെ അപൗരുഷയെന്നും അനാദിയെന്നും എല്ലാം പറയുന്നു. അത് ആത്മതത്വം അങ്ങനെയേ വെളിപ്പെടുത്തുള്ളൂ, ഈ പരമ്പരയിലൂടെ വെളിപ്പെടുത്തുള്ളൂ. അതിനൊരു ഭക്താവും ഒരു ശ്രോതാവും കൂടിയ തീരും, അല്ലാതെ സാധ്യമല്ല. അങ്ങനെയുള്ള ആത്മതത്വം പ്രത്യക്ഷമല്ല. അതുകൊണ്ട് അതിന് പൂർവോപദേശം ആവശ്യമാണ്, അതിന് വേദം ആവശ്യമാണ്, ശ്രുതി ആവശ്യമാണ്. അപ്പൊ ശ്രുതിയുടെ മുഖ്യമായ പ്രയോജനം അതാണ്. അലൗകികമായ സാധ്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപായങ്ങളെക്കുറിച്ചും പറയുക. അലൗകികമായ സാധ്യത എന്ന് പറയുന്നത് മോക്ഷം പോലെയുള്ള കാര്യം, ഇഹലോകത്തിൽ ലഭിക്കാത്ത കാര്യങ്ങൾ, അതിന്റെ ഉപായങ്ങൾ. ഇഹലോകത്തിൽ ലഭിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, പുത്രൻ ഈ ലോകത്ത് കിട്ടുന്നതാണ്, പശു ഈ ലോകത്ത് കിട്ടുന്നതാണ്, ഹിരണ്യ ഈ ലോകത്ത് കിട്ടുന്നതാണ്, മഴ പെയ്യുന്ന ഈ ലോകത്തിലാണ്, ഇതിനൊക്കെ ഉണ്ട് യാഗം. അങ്ങനെ വരുന്നിടത്ത് വേദം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ പ്രാപ്തമാവുന്ന കാര്യങ്ങൾക്ക് തന്നെ അലൗകികമായ ഉപായങ്ങൾ നിർദ്ദേശിക്കും. പുത്രൻ എങ്ങനെ ഉണ്ടാകുന്നു മനുഷ്യനറിയാം, ദമ്പതികളിൽ നിന്ന് പുത്രൻ ഉണ്ടാകും. പക്ഷെ വേദം എന്ന് പറയുന്നത് അതിനുവേണ്ടി യാഗം ചെയ്യാൻ പറയുന്നു. അപ്പൊ ആ ഉപായം അലൗകികമാണ്, ലൗകികമല്ല. മനുഷ്യനറിയാമെന്നുള്ള ഉപായം ലൗകികമാണ്. എങ്ങനെയാണ് പുത്ര ഉത്പാദനം, അത് മനുഷ്യനറിയും, അത് ലൗകിക ഉപായം. പക്ഷെ വേദം അതല്ല. പശു എങ്ങനെ ഉണ്ടാകുന്നു അത് മനുഷ്യനറിയും. പശു എങ്ങനെ ഉണ്ടാകുന്നു, പക്ഷെ പശുവിനെ നേടുന്ന എങ്ങനെയാണോ അത് അവനറിയാം, സമ്പത്ത് കൊണ്ട് നേടാം, ദാനം കിട്ടിയ പശുവാകും, ഇതൊക്കെ ലൗകിക ഉപായങ്ങൾ. പക്ഷെ വേദം പറയുന്ന എന്താണ്? അലൗകിക ഉപായം, അതിനുവേണ്ടി യാഗം ചെയ്യുക. ലൗകികമായ ഫലങ്ങൾക്ക് വേണ്ടിയും വേദം അലൗകികമായ ഉപായങ്ങളെ നിർദ്ദേശിക്കും. ഇനി അലൗകികമായ ഫലങ്ങളാണ് സ്വർഗവും മറ്റും, അത് ഈ ലോകത്തിനൊന്നും പ്രസിദ്ധമല്ല. അതിനുവേണ്ടിയിട്ടും വേദം അലൗകികമായ ഉപായങ്ങളെ, യാഗത്തെ, അതാണ് വേദത്തിന്റെ പ്രത്യേകത. അതെന്തുകൊണ്ട് അലൗകികമായി ഉപായം അല്ലെങ്കിൽ ഫലം? കാരണം അത് അഹന്ത മമത എല്ലാം ഉള്ള സാധാരണ മനുഷ്യന് പ്രാപ്യമായ കാര്യങ്ങളല്ല, അത് ഋഷിമാർക്ക് പ്രാപ്യം. ഋഷിമാർക്ക് അത് അവിടുന്ന് വന്നു, ഈശ്വര പ്രചോദിതമായി വന്നു. അതുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ചും ശ്രുതിയാണ് മുഖ്യപ്രമാണം, അല്ലാതെ മറിച്ച് ലൗകികമായ പ്രത്യക്ഷാനുമാനാദികളല്ല. ലൗകികമായ കാര്യങ്ങളിൽ വാദവിപ്രതിവാദങ്ങൾ ഉണ്ടാകത്തില്ല, ആത്മാവിനെ സംബന്ധിച്ച് വിപ്രതിപത്തികളുണ്ട്. അതാണ് ഭാഷ്യകാരൻ ഇവിടെ സമർത്ഥിക്കുന്നത്. ഹി ഘടാതു പ്രത്യക്ഷ വിഷയ കശ്ചിത് വിപ്രതിപദ്യതേ, ഘടാതി പ്രത്യക്ഷ വിഷയത്തിൽ ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. നാസ്തി ഘടൈതി സ്ഥാണ്വാദു പുരുഷ ദർശന നീതി ചെയ്ത്, യുക്തിക്ക് പകരം യുക്തി എന്നതാണ് ഇവിടെ ഭാഷ്യകാരൻ യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണ്. വേദം കൂടിയേ തീരൂ, ആത്മജ്ഞാനത്തിന് വേദവിജ്ഞാനം കൂടിയേ തീരൂ എന്ന് പറഞ്ഞ ഒരു യുക്തിയാണ്. ആത്മാവ് പ്രത്യക്ഷമല്ല, പ്രത്യക്ഷമാണെങ്കിൽ അവിടെ വിവാദം ഉണ്ടാകത്തില്ല. ആത്മാവിന്റെ കാര്യത്തിൽ വിവാദമുണ്ട്, അതുകൊണ്ട് അത് പ്രത്യക്ഷ സിദ്ധമല്ല. അതിന് ചോദ്യം ചെയ്യുന്നു, അത് നിങ്ങൾ പറഞ്ഞ ശരിയല്ല, പ്രത്യക്ഷ സിദ്ധമായ കാര്യങ്ങളിൽ വിവാദം ഉണ്ടാകാം. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് വിവാദമുണ്ട്, അതുകൊണ്ട് പ്രത്യക്ഷം അല്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്താണ് ഉദാഹരണം പറയുന്നത്? കാണണോ അത് പുരുഷ ദർശനം, തൂണിനെ കണ്ടിട്ട് മങ്ങിയ വെളിച്ചത്തിൽ അത് കള്ളനാണെന്ന് ധരിക്കുന്നു, പ്രത്യക്ഷമാണല്ലോ. വേദം പറയുന്നല്ലോ, ഒരാൾ അങ്ങോട്ട് നോക്കി, ഇരട്ടത്ത് പുറത്തേക്ക് നോക്കി, അവിടെ ഒരു ചെറിയ മരക്കുറ്റി കണ്ടു, അവിടെ ആരോ ആളിരിക്കുന്നു എന്ന് തോന്നി. അപ്പോൾ പ്രത്യക്ഷമായ കാര്യങ്ങളിലും വിപ്രതിപത്തി ഉണ്ടാകുന്നു, മനസ്സിൽ രണ്ടഭിപ്രായം, ആളാണോ അതോ എന്തെങ്കിലും മരക്കുറ്റിയാണോ. ഇത്തരത്തിൽ വിപ്രതിപത്തി, വിരുദ്ധാഭിപ്രായം മനസ്സിൽ വരുന്നില്ല. ഇനി മൂന്ന് നാല് പേരാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരാൾ പറയും ഇതാ കാണുന്നത് അതൊരു ആളാണല്ലോ അവിടെ ഇരിക്കുന്നത്, വേറെ ആൾ പറയല്ല അതൊരു മരക്കുറ്റിയാണെന്ന് തോന്നുന്നു, വേറെ ആൾ പറയല്ല അത് ആള് തന്നെയാണ്. ഇതിങ്ങനെ പോകും, പത്ത് പേരുണ്ടെങ്കിൽ പത്ത് അഭിപ്രായം, അതായി പ്രതിപത്തി കാണുന്ന ഒരുവന്റെ മനസ്സിലും വരും പല അഭിപ്രായം, പത്ത് പേര് കണ്ട പത്ത് അഭിപ്രായം വരും. പക്ഷെ പത്ത് പേർക്ക് ഇത് പ്രത്യക്ഷമാണ്, അവരവിടെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷമായ വിഷയങ്ങളിൽ ഒരിക്കലും വിപ്രതിപത്തി വിരുദ്ധാഭിപ്രായവും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭാഷ്യകാരനോട് ചോദ്യം ചെയ്യണം. ഇത് ചെയ്യുന്ന അത് ശരിയല്ല, നിരൂപിത അഭാവം, വ്യത്യാസം. അതിനെ ശരിയായി മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ എല്ലാവരും ഒരു ശരിയാണ്, നമുക്ക് അബദ്ധം പറ്റിയത് അത് ആളൊന്നുമില്ല, അത് ഒരു കുറ്റിയാണ്. നിരൂപണം ചെയ്യുമ്പോൾ ആരെങ്കിലും അങ്ങോട്ട് ടോർച്ചടിക്കുന്നു, അപ്പോൾ കാണുന്നു, എല്ലാവർക്കും ഒരുപോലെ തന്നെ സംശയമാണ്. അപ്പോൾ നിരൂപണം ചെയ്യുമ്പോൾ പിന്നീട് പ്രത്യക്ഷത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല എന്നർത്ഥം. വിശദീകരിക്കുന്ന ഈ പ്രത്യക്ഷമാണ് നിരൂപിത സ്ഥാനാദു വിപ്രതിപത്തിർ ഭവതി. പ്രത്യക്ഷത്തിലൂടെ വെളിച്ചത്തിന്റെയും മറ്റു സഹായത്തോടുകൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നിരൂപിതം എന്ന് പറയുമ്പോൾ നിശ്ചയിക്കുക, സ്ഥാനോ അതു നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിപ്രതിപത്തിർ ഭവതി, പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആത്മാവിനെ നിങ്ങൾ പ്രത്യക്ഷമെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾക്ക് അവിടെ വിപ്രതിപത്തി ഉണ്ടല്ലോ. അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്ന പറയുകയും അവിടെ പരസ്പരം തർക്കമാണ്. ആത്മാവ് എന്താണ്? ഒന്നാണോ? പലതാണോ? ജ്ഞാനമാണോ? അതോ ഇരുളാണോ? അതോ രണ്ടും കൂടി ചേർന്നതാണോ? അത് ഏകമാണോ അനേകമാണോ? അത് നിർഗുണമാണോ സഗുണമാണോ? ഇങ്ങനെ ഇത് ഒരിക്കലും തീരാത്ത തർക്കങ്ങളല്ലേ. അപ്പോൾ അത് കുറ്റിയെയും കള്ളനെയും പോലെ അല്ലാതെ നഹി പ്രത്യക്ഷണ നിരുപദേശാണ് അത് പ്രതിപദർശന വൈനാശികാസ്തു അഹമിതി പ്രത്യേക ജായമാനേവി ദേഹാന്തര വ്യതിരിക്ത നാസ്തിത്വമേ പ്രതിജാനത്തേ ആണ് പറയുന്നത്. അഹം എന്നുള്ള അനുഭവം സർവർക്കും ഉണ്ട്, സർവാഗനുമുണ്ട്, ബൗദ്ധനുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ അനുഭവത്തെ നിങ്ങൾ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനാശികന്മാർ, ശൂന്യവാദികളെയാണ് വൈനാശികൻ എന്ന് പറയുന്നത്. പൊതുവെ ഭാഷകാരൻ ബൗദ്ധന്മാരെ എല്ലാവരെയും വൈനാശികന്മാർ, നാശങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പറയും. ഇത്രയും ദേഷ്യമാണ്. വൈനാശികാസ്തു വൈനാശികന്മാർ പറയുന്നു, അർത്ഥം ഇതാണ്, വിനാശത്തെ ശൂന്യതയെ സിദ്ധാന്തിക്കുന്നവരാണ് വൈനാശികൻ. അത് ബൗദ്ധന്റെ ഒരു ഒരു പരമ്പര, മാധ്യമികന്മാർ എന്നറിയപ്പെടുന്ന ഒരു ഒരു പരമ്പര അവരുടെ സർവ്വശൂന്യമാണ് അവർ പറയുന്നത്. അതും ഇവിടെ ഭക്ഷ്യകാരൻ ഇങ്ങനെ ഖണ്ഡിക്കുമ്പോൾ ഭക്ഷ്യകാരൻ ഖണ്ഡിക്കുന്ന ശൂന്യത അല്ല ബൗദ്ധന്മാർ പറയുന്ന ബൗദ്ധന്മാരൻ, അത് ചിലർ പറയുന്ന ശൂന്യതയാണ് ഭക്ഷ്യകാരൻ ഖണ്ഡിക്കുന്നത്. ബൗദ്ധന്മാർ തന്നെ ശൂന്യതയെ വിശദീകരിക്കുന്നത് അത് സത്തല്ല, അത് അസത്തല്ല, സത് അസത് ഉഭയമല്ല, സത് അസത് ഉഭയ വിലക്ഷണവുമല്ല, നിർവചിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്ന ശൂന്യവാദികളുമുണ്ട്. അത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ശൂന്യമൊന്നും ബ്രഹ്മമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ലോ. അങ്ങനെ ഒരു ശൂന്യവാദത്തെ ഭാഷ്യകാരൻ ഒരിടത്തും പരാമർശിക്കുന്നുമില്ല, നിഷേധിക്കുന്നുമില്ല. ഭാഷ്യകാരൻ നിഷേധിക്കുന്ന ശൂന്യവാദം സത്തിന്റെ അഭാവം, സത്തല്ല എന്ന് പറയുന്നു, ആ ശൂന്യതയെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് മറുതരത്തിലുള്ള ഒരു ശൂന്യതയെ ഭാഷ്യകാരൻ കണ്ടില്ല എന്നുള്ള കാര്യം അറിയും. ഭാഷ്യകാരൻ അറിയാൻ പാടില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, ഒരുപക്ഷെ അതിൽപ്പെട്ട ഒന്നായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റും. എല്ലാവരും എല്ലാം അറിയണമെന്നില്ലല്ലോ. ശരിക്കും മാധ്യമികന്മാർ പറയുന്ന ശൂന്യം അനർവചനീയമാണ്, അതും അദ്വൈതി പറയുന്ന ബ്രഹ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവും, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ ഒരു ശൂന്യവാദത്തെ ശങ്കരാചാര്യർ അറിഞ്ഞതായിട്ട് വരുന്നില്ല. ശങ്കരാചാര്യർ ഖണ്ഡിക്കുന്ന സത്തിന്റെ അഭാവം, സത്തല്ല എന്ന് പറയുന്നു. അത് അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, അതിന് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു. അവരാണ് വൈനാശികനെന്ന് മുഖ്യമായി പറയുന്നത്. വൈനാശിക സ്വഹമിതി പ്രത്യേ വ്യായമാനി എന്നു ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടെങ്കിലും അവരെന്ത് പറയുന്നു, ദേഹാന്തര വ്യതിരിക്തസ്യ അഹം എന്നുള്ള അനുഭവം അവർക്കും ഉണ്ട്. പക്ഷെ അവർ പറയുന്നു ഈ ദേഹാന്തര ഈ ശരീര ഭിന്നമായ ആത്മാവിന്റെ നാസ്തിത്വം, അങ്ങനെ ഒരു ആത്മാവില്ലെന്നവർ പറയുന്നു. ശരീര വ്യതിരിക്തമായ ഒന്നില്ല. അഹം എന്നുള്ള അനുഭവം ആത്മാവാണെങ്കിൽ, അതിനാത്മാവായി അറിയുന്നെങ്കിൽ, പിന്നെ ശരീര വ്യതിരിക്തമായ ഒരു ആത്മാവിനെ എങ്ങനെ അവർക്ക് നിഷേധിക്കാൻ പറ്റും? ശൂന്യം എന്നങ്ങനെ പറയാൻ പറ്റും? ആത്മാവെന്ന് പറഞ്ഞാൽ ശൂന്യം, അതങ്ങനെ പറയാൻ കഴിയും? കഴിയത്തില്ല. എന്റെ ശൂന്യവാദത്തെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നില്ല, അദ്വൈതികൾ സ്വീകരിക്കുന്നില്ല. സത്ത അഭാവ രൂപത്തിലുള്ള ശൂന്യം, സത്തിന്റെ ഇല്ലായ്മയാണ് ശൂന്യം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നില്ല. അതിന് വൈനാശികന്മാരുടെ അപക്ഷത്തെ നിഷേധിക്കുന്നു. ശൂന്യം എന്ന് പറഞ്ഞാൽ അനിർവചനീയമാണ്, വാക്കിനും മനസ്സിനും യഥാർത്ഥമാണെന്ന് പറഞ്ഞാൽ അത് അദ്വൈതമാണ്. തസ്മാത് പ്രത്യക്ഷ വിഷയ വൈലക്ഷണ്യാ പ്രത്യക്ഷ ന ആത്മ അസ്തിത്വ സിദ്ധി. അതുകൊണ്ട് ഈ പ്രത്യക്ഷമായി എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അതങ്ങനെ പറയാൻ കാരണം, പ്രത്യക്ഷമായി നമ്മൾ അനുഭവപ്പെടുന്നതെല്ലാം രൂപരസാദി ഗുണങ്ങളോടുകൂടി അറിയുന്നു, എന്തെങ്കിലും ഒരു ഗുണത്തോടുകൂടി അറിയുന്നു. പുസ്തകത്തെ അറിയുന്നത് വെളുത്ത നിറമുണ്ട്, ചതുരാകൃതിയുണ്ട്, ഇതൊക്കെ കൊണ്ട് അതിനറിയുന്നു. പുസ്തകം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ വസ്തുനി ശരീരത്തെ അറിയുന്നു, ഒരു വിശേഷമായ ആകൃതിയുണ്ട്, വിശേഷ ഗുണങ്ങളുണ്ട്. ഇതാണ് പ്രത്യക്ഷ വിഷയങ്ങളുടെ ഒരു പൊതു സ്വഭാവം. ഇതിൽ നിന്ന് വൈലക്ഷണ്യമാണ്, ഭിന്നമാണെന്ത് ആത്മാ. എന്തുകൊണ്ട് അതിൽ ഈ ഗുണങ്ങളൊന്നുമില്ല എന്നാ പറയുന്നു? അതിൽ രൂപരസഗന്ധങ്ങളൊന്നുമില്ല. ഇതാണ് പ്രത്യക്ഷ വിഷയ വൈലക്ഷണ്യ പ്രത്യക്ഷ ആത്മാസിത്വസിദ്ധി. അങ്ങനെ പ്രത്യക്ഷത്തിന്റെ ഈ ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആത്മാവിന് പ്രത്യക്ഷത്തിലൂടെ എങ്ങനെ അറിയാൻ കഴിയില്ല? അതിന് ശ്രുതി വേണം. തഥാ അനുമാനാദമി, അനുമാനം കൊണ്ടും അറിയാൻ പറ്റത്തില്ല. നൈയായികന്മാരും മറ്റും ആത്മാവിനെ അനുമാനിക്കുന്നു. അവരെന്താണ് പറയുന്നത്? ആത്മാവുണ്ടെന്നുള്ളതിന് രഥം, അത് ഉരുണ്ടു പോകുന്നു, അതിൻ്റെ അകത്തിരിക്കുന്ന ആരും കാണാൻ വയ്യ, അതെല്ലാം മൂടി കെട്ടിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഊഹിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, അയാളാണ് രഥത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഒരാളില്ലാതെ രഥം സഞ്ചരിക്കത്തില്ല. രഥത്തിൻ്റെ ഉള്ളിലുള്ള ഒരാളിനെ അനുമാനിക്കുന്നു. അതുപോലെ ഈ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരാൾ വേണം ഉള്ളിൽ, അത് ആത്മാവാണോ? അനുമാനത്തിലൂടെ പറയുന്നു അതും ശരിയല്ല. തഥാ അനുമാനാദപി, അനുമാനത്തിലൂടെയും ആത്മാസ്തിത്വത്തെ സമൃദ്ധിക്കാൻ കഴിയില്ല. ശ്രുത്യ ആത്മാസ്തിത്വയെ ലിംഗസ്യ ദർശിതത്വ ലിംഗസ്യ പ്രത്യക്ഷ വിഷയത്വ നീതി ചെയ്യുന്നത് ശരിയല്ല. ശ്രുതി എന്ന് പറയുന്നുണ്ട് എന്താണ്? യപ്രാണേന പ്രാണിതി, പ്രാണൻ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? ശ്രോത്രേണ ശ്രോത്ര, ഈ കണ്ണ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ പിന്നിലൊരു ആത്മാവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ആത്മാവിന്റെ അടയാളമാണ്. ശ്രുതി തന്നെ ആത്മാവിന്റെ അസ്തിത്വത്തിന് ഹേതുക്കളെ തന്നിട്ടുണ്ട്, ലിംഗസ്യ ദർശിതത്വ. ആ ഹേതുക്കളെല്ലാം പ്രത്യക്ഷ വിഷയമാണ്, ലിംഗസ്യ പ്രത്യക്ഷ വിഷയത്വ. പ്രാണന വ്യാപാരം ഈ ശരീരത്തെ നമുക്കറിയാം. ശരീരത്തിന്റെ ഈ ചലനങ്ങളെല്ലാം, കൈകാലുകളുടെ എല്ലാം അനക്കങ്ങളെല്ലാം പ്രാണന്റെ അടയാളമാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ടെന്ന് ഊഹിക്കാം. ഈ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ആ ഹേതുക്കളെല്ലാം പ്രത്യക്ഷമായിരിക്കുന്നുണ്ട്. ആത്മാവ് പ്രത്യക്ഷ വിഷയമാണ്. പൂർവക്ഷി പറയാൻ ആഗ്രഹിക്കുന്ന അതാണ്, ആത്മാവ് പ്രത്യക്ഷ വിഷയമാണ്. ഭാഷകാരൻ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്താണ്? ആത്മാവ് ശ്രുതി ഏകഗമ്യം, ശ്രുതിയിലൂടെ മാത്രമേ ആത്മാവിനെ അറിയാൻ കഴിയൂ. ശ്രുതിയുടെ ആവശ്യമുണ്ട്. ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. തിരിച്ചെന്ന ജന്മാന്തര സംബന്ധിച്ച ആഗ്രഹം. ശരി, ഇത്രമാത്രം സംഭവിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ഊഹിക്കാൻ കഴിയും എന്താണ്? ഇതൊക്കെ ഇങ്ങനെ ചലിക്കുന്നു, കൈ അനങ്ങുന്നു, കാലണങ്ങുന്നു, ഇതിന്റെ പിന്നിലൊരു ആത്മാവുണ്ട്. അത്രയും വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, അത് സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരാത്മാവ് ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു, ഈ ശരീരത്തിന് ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലത്തെ വേറെ ശരീരത്തെ അനുഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ വേദത്തിലൂടെ അല്ലാതെ എങ്ങനെ അറിയും? അതുകൊണ്ട് വേദപ്രാമാണ്യം അംഗീകരിച്ചേ തീരും ഭാഷകാരനെ സംബന്ധിച്ച്. കാരണം വേദപ്രാമാണ്യത്തെ ബുദ്ധം നിഷേധിച്ചിരിക്കുകയാണ്. അതാ അതിന് ഇത്രയും ആവശ്യപ്പെടുന്നു. ഇത് അസംബന്ധമാണ്, ഇതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഹിംസയ്ക്ക് കാരണമായി തീരുമെന്ന് പറഞ്ഞ് ബുദ്ധൻ നിഷേധിച്ചു. പക്ഷെ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആത്മ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിന് അതേ വേദം കൂടിയേ തീരും. അതുകൊണ്ടാണ് ഈ തർക്കം ഇങ്ങനെ നടക്കുന്നത്. പ്രധാനമായും ബുദ്ധൻ, പിന്നെ അതുപോലെ വരുന്നവരാണ് ചാർവാകനും മറ്റു. ചാർവാകനും എന്താണോ, അവിടെ ആത്മാ അസ്തിത്വമല്ല. ചാർവാകൻ തന്നെ ആത്മാവിനെയും നിഷേധിച്ച് വേദത്തെ നിഷേധിച്ചു. ചാർവാകന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ചാർവാകന് അതിനെ നിഷേധിക്കാൻ കാരണം ഈ വേദത്തിലെ ഹിംസയാണ്. ചാർവാകൻ ചോദിക്കുന്നു, ഈ പാവപ്പെട്ട ആടുകളെ വെട്ടി കൊന്നിട്ട് അതിനെ നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് തിന്നിട്ട് അവസാനം ചാർവാകൻ ചോദിക്കും, ശരി നീ ഇത്രയും ആടിനെ കൊല്ലുന്നു, അവസാനം നിനക്ക് ഇന്ദ്രപദവി കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ആടിനെ കൊല്ലുന്ന ഹിംസയല്ലേ, പാവമല്ലേ? അപ്പോൾ വൈദികൻ പറയുന്ന എന്താണ്? അത് ശരിയാണ്, പക്ഷെ ഇപ്പൊ കൊല്ലുന്നത് പാവം തന്നെയാണെങ്കിലും ഈ ഞങ്ങൾ കൊല്ലുന്ന ഈ ആടുകളും എല്ലാം അവസാനം സ്വർഗത്ത് പോകുന്നു. അപ്പോൾ ചാർവാകൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിന്റെ തള്ളയെ തന്നെ ഒന്ന് യാഗം ചെയ്യുക, നേരെ സ്വർഗത്തിൽ പോകുന്നു. നീ കാശും വാങ്ങിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ സ്വർഗത്ത് അയക്കുന്നു, ആദ്യം നിന്റെ തന്തയും തള്ളയും സ്വർഗത്തോട്. ഇത് ചാർവാകൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല, പുരോഹിതനോട് പറയുന്നതാണ്. അവരൊക്കെ നേരെ സ്വർഗത്ത് പോട്ടെ, അവരാദ്യം അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ചാർവാക ദർശനം, സർവദർശന സംഗ്രഹത്തിൽ വരുന്നുണ്ട്. ആദ്യത്തെ ചാർവാക ദർശനമാണ്, അതെടുത്ത് വായിച്ചു നോക്കും. ഈ ചാർവാകന്റെ ഈ വാദഗതികളെല്ലാം അവരെല്ലാം എതിർത്തത് ഈ ഹിംസ എതിർത്താണ്. അപ്പൊ ആ അതിൻ്റെ ഈ ഹിംസാത്മകമായ പൗരോഹിത്യത്തിന്റെ പ്രാബല്യത്തിൽ ഭാരതത്തിൽ എവിടെ ചെന്നാലും ഈ ആടിന്റെ കരച്ചിലെ കേൾക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയും. എവിടെ ചെന്നാലും ആട് കരയുന്ന ശബ്ദം കേൾക്കും, കാരണം ഇതിനെ കൊല്ലുന്നത്. അത് ആ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാതെയാണ് ചാർവാകൻ ഇതിനെ നിഷേധിക്കും. പക്ഷെ അങ്ങനെ നിഷേധിക്കുമ്പോൾ വേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഹിംസ തുടരും. അതുകൊണ്ട് വേദത്തെ നിഷേധിച്ചു. ഇനി ഹിംസയില്ലായിരുന്നു വേദത്തിൽ എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ട് വേദത്തിന് ഹിംസയില്ല. അത് ശരി, ഹിംസയില്ലെന്ന് വേദത്തെ വ്യാഖ്യാനിക്കും. പശുവിന് ആലഭേദ ആലംബനം എന്ന് വെച്ചാൽ സ്പർശം എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, വേദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാം. ചരിത്രത്തിൽ യാഗം എന്ന് പറഞ്ഞാൽ ഹിംസാത്മകം തന്നെ, അങ്ങനെ അല്ലാതൊരു യാഗം ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഒന്ന് തന്നെയാണ് യാഗം നടത്തിയിരുന്നത്. അല്ലെങ്കിൽ ചരിത്ര അതീതമായ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പൊല്ലാതെ യാഗം നടത്തിയിരുന്നിരിക്കും ഈ പറയുന്ന പോലെ സ്പർശിച്ച്. യാഗത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെന്താ തെളിവ്? ഈ കർമ്മങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഗൃഹ്യസൂത്രങ്ങൾ, കൽപ്പസൂത്രങ്ങൾ, യാഗം എങ്ങനെ ചെയ്യണമെന്ന് പറയും. ഇവിടെ എല്ലാം പറയുന്ന യാഗത്തിലെ ഹിംസയെക്കുറിച്ച്, ആട്ടിനെ എങ്ങനെയാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ടത്, നല്ല ബലമുള്ള അഞ്ചാറ് പേര് കൂടി ചേർന്നിട്ട് അതിൻ്റെ വായും എല്ലാ ദ്വാരങ്ങളും അടച്ചു പിടിക്കുക. അടച്ചു പിടിക്കുമ്പോൾ ഇത് ചവിട്ടിയും തൊഴുകി വെച്ച് ചെയ്യാതിരിക്കുകയാണ് നേരത്തെ അതിൻ്റെ കാലൊക്കെ കൂട്ടിക്കെട്ടുക, ഇതാണ് പറയുന്നത്. എന്നിട്ട് പിടിക്കുന്നവർ ഇത് ചാകണം ഒറ്റപ്പിടി, അതുകൊണ്ട് ആരോഗ്യമുള്ളവരെ കൊണ്ട് പിടിപ്പിക്കുക, അതാണ് ഇങ്ങനെ കൊല്ലുക എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഹിംസാത്മകമായ ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നില്ലെന്നൊന്നും പറയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ ഈ കൽപ്പസൂത്രങ്ങളെല്ലാം ഇല്ലെന്ന് പറയേണ്ടി. അതിനൊക്കെ ഇന്നും തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചാർവാകനും ബൗദ്ധനുമൊക്കെ ഇവിടെ ഉണ്ടായത്, ബുദ്ധനുമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവരെ നിഷേധിക്കുന്നു. എന്താണ്? ആത്മാ അസ്തിത്വത്തെയും നിഷേധിക്കുന്നു, വേദത്തെയും നിഷേധിക്കുന്നു. ആ വേദത്തെ നിഷേധിച്ച കഴിയും. ഇതെല്ലാം വേദത്തിന്റെ പേരിലാണ് ഈ വേണ്ട ദിനങ്ങളെല്ലാം ചെയ്തു വെച്ചത്. ശ്രുതി ആത്മാ അസ്തിത്വ ലിംഗസ്യ ദർശിതത്വ ലിംഗസ്യ പ്രത്യക്ഷ വിശുദ്ധ നീതി ചേരുന്ന ജന്മാന്തര സംബന്ധസ്യ അഗ്രഹണം. ആത്മാ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയെങ്കിലും അംഗീകരിച്ചാലും ജന്മാന്തര സംബന്ധിയായ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടെന്ന് ശ്രുതിയാ പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആത്മാവിന്റെ അസ്തിത്വ ശ്രുതിയിലൂടെ സാധ്യമാകൂ. ആഗമേന ആത്മാ അസ്തിത്വ യോഗമേ വേദ പ്രദർശിത ലൗകിക ലിംഗ വിശേഷിച്ച തദനുസാരണോ മീമാംസക തർക്കാശ്ച അഹം പ്രത്യം ലിംഗാനിച്ച വൈദികാന്യവ സുമതി പ്രഭവാനീതി കൽപ്പയന്തു ഓതന്തി പ്രത്യക്ഷാനുമേറ്റി. മീമാംസകന്മാര് താർക്കികന്മാര് ഇവരെല്ലാം എന്താണോ വേദത്തെ ഇവര് പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. പക്ഷെ എന്നാലും അവർ പറയുന്നു ആത്മാവ് പ്രത്യക്ഷവും അനുമേയവുമാണ്. താർക്കികന്മാരാണ് ഇത് രണ്ടും പറയുന്നത്. അതിൽ വൈശേഷികന്മാർ പറയുന്നു ആത്മാ പ്രത്യക്ഷമാണ്, നൈയായികന്മാർ പറയുന്നു അത് അനുമേയമാണ്. അതിനാണ് രഥത്തിന്റെ ദൃഷ്ടാന്തം മറ്റും പറയുന്നു, അതിനവർ ഹേതുക്കളും പറയുന്നു. എന്നിട്ട് പറയുന്നു ഇത് പ്രത്യക്ഷ അനുമാനത്തിലൂടെയാണ് ആത്മാവ് സിദ്ധിക്കുന്നത് പറയുന്നു. അത് ശരിയല്ല. നിങ്ങളീ പറയുന്ന ഹേതുക്കളെല്ലാം വേദത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. വേദത്തെ അവർ അംഗീകരിക്കുന്നവരുമാണ്. വേദത്തെ അംഗീകരിക്കാത്തവർ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല. അതല്ലേ ചാർവാകനും ബൗദ്ധനും? പക്ഷെ ഇവരങ്ങനെയല്ല, വേദത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ വേദത്തിലുള്ള ആ യുക്തികളെ അവർ സ്വന്തമാക്കിയിട്ട് പറയുന്നു ഇത് പ്രത്യക്ഷമാണ് അനുമാനമാണെന്ന് പറയുന്നു. അത് വേദത്തിലുള്ളത് തന്നെ എന്നാണ് പറയുന്നത്. അത് ആഗമേനത്വ ആത്മാ അസ്തിത്വ അവഗമേ. അവരെന്ത് ചെയ്യുന്നു? മീമാംസകർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. അവർ ആഗമേന വേദത്തിലൂടെ ആത്മാസ്തിത്വത്തെ അറിഞ്ഞിട്ട് വേദപ്രദർശിത ലൗകിക ലിംഗ വിശേഷിച്ച് വേദം കാണിച്ചു കൊടുത്ത ലൗകികമായ ലിംഗം എന്താണ്? എപ്രാണേന പ്രണിതി, ഈ ശരീരം ചലിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട് എന്നിങ്ങനെ വേദം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ കൽപ്പയന്തഹ വദന്തി, അവർ കൽപ്പിക്കുന്നു ആത്മാവിനെ. തദനുസാരണ മീമാംസക തർക്കികാസ്, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന മീമാംസകനും തർക്കന്മാരുമെല്ലാം അഹം പ്രത്യയം ലിംഗാനുജ വൈദികാന്യവ, അഹം പ്രത്യയത്തെയും ലിംഗ വൈദിക ലിംഗങ്ങൾ ഹേതുക്കൾ ആത്മാസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിനുള്ള സുമതി പ്രഭവാദി രീതി അവർ പറയുന്നതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതെന്നാണ്. വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ തങ്ങളുടേതാക്കി മാറ്റുന്നു എന്നുള്ളത്, പ്രത്യക്ഷ അനുമാനങ്ങളാക്കി മാറ്റുന്നു, അത് ശരിയല്ല. എന്നിട്ട് അവർ പറയുന്നു പ്രത്യക്ഷമേവി, അത് ശരിയല്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് ശ്രുതി കൂടിയേ തീരൂ. അതിനെ പറയുന്നു ഉപനിഷത്ത് ബ്രഹ്മവിദ്യ രഹസ്യവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ വേറൊരാൾക്ക് മനസ്സിലാവും. ഉപദേശത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. ഒരു ഗുരുവിന്റെ സഹായം ഇല്ലാതെ ഒരിക്കലും അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഉപദേശം കൂടാതെ ആരും ഇത് അത് ഗ്രഹിച്ചിട്ടില്ല, ഇന്നുവരാരും ഗ്രഹിച്ചിട്ടില്ല. ശ്രുതി കൂടിയേ തീരും. മറിച്ച് ധരിക്കുന്നുണ്ടെങ്കിൽ അവര് ആത്മാവിനെ ശരിയായി ധരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കോളും. ഒരാൾ പറയുന്നു എനിക്കങ്ങനെ ഒരു ഉപദേശമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കുന്ന ആത്മതത്വജ്ഞാനം അപൂർണമാണ് എന്നാണ് ഭാഷകാലം. അതിന് ശ്രുതി കൂടിയേ തീരും. ജന്മത്തിൽ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അത് ഭാഷകാരൻ അംഗീകരിക്കുന്നത്. മഹത്തുക്കൾ അവരുടെ ഉദാഹരണം ചോദിക്കുന്നുണ്ടോ അവർക്ക് എങ്ങനെ ജ്ഞാനികളായി? ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ അത് സംഭവിച്ചിരിക്കും. ആ ഉപദേശം കൂടാതെ അത് സാധ്യമല്ല. കേവലം അത് പ്രത്യക്ഷമോ കേവലം തർക്കത്തിലൂടെ ഒന്നും അത് സാധ്യമല്ല എന്നാണ്. സർവദാപി അസ്ഥി ആത്മാ ദേഹാന്തര സംബന്ധി ദൈവം പ്രതിപത്തർ ദേഹാന്തര ഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിശേഷാർത്ഥിന തദ്ശേഷ ജ്ഞാപനായ കർമ്മകാണ്ഡം ആരബ്ധം. ആത്മാവ് ഉണ്ട് എന്നുറപ്പിച്ചവർ ഇവിടെ പൂർവ്വകാണ്ഡവും ഉത്തരകാണ്ഡവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ദേഹാന്തര സംബന്ധി ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് ഉണ്ട് എന്നറിഞ്ഞു. അങ്ങനെ അറിയുന്നവർ ഇനി അടുത്തൊരു ശരീരം വേണമല്ലോ, അവിടെ ഇഷ്ടം തന്നെ വരണം, അനിഷ്ടം വരാൻ പാടില്ല എന്നെല്ലാം ചിന്തിച്ചിട്ട് അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? കർമ്മകാണ്ഡത്തിലേക്ക് കടക്കുന്നു. ഇനി വരാൻ പോകുന്ന ശരീരത്തിൽ സുഖത്തെ അനുഭവിക്കാം, സ്വർഗസുഖത്തെയും മറ്റും അനുഭവിക്കാം. നത്വാത്മന ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാ കാരണം ആത്മവിഷയം അജ്ഞാനം കർത്തൃഭോക്തൃസ്വരൂപാഭിമാന ലക്ഷണം തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനേന അപനീതം. പക്ഷെ അവർക്ക് കർമ്മകാണ്ഡികളെ കുറിച്ച് പറയുക, വേദം മുഴുവനും പ്രമാണം.

ആത്മവിഷയം അജ്ഞാനം. എനിക്ക് ഇനി ഒരു ശരീരം കിട്ടും, അവിടെ പോയി എനിക്ക് സ്വർഗത്തെ അനുഭവിക്കണം, നരകത്തെ ഒഴിവാക്കണം, ഈ ആത്മാവ് പോകുന്നതും വരുന്നതുമാണ്, ഇതൊക്കെ ആത്മവിഷയമായ അജ്ഞാനം കൊണ്ടാണ്, ഇത് ജ്ഞാനമല്ല. മീമാംസകർ പറയുന്നത് ജ്ഞാനമാണ്, ഭാഷകാരൻ പറയുന്നു അജ്ഞാനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇഷ്ടാനിഷ്ടപ്രാപ്തി വരാറ ഇച്ഛാ കാരണം ആത്മവിഷയം അജ്ഞാനം, കർത്തൃഭോക്തൃസ്വരൂപ അഭിമാന ലക്ഷണം. അത് ശരിക്കും പ്രകടമാകുന്നത് എങ്ങനെ? കർത്താവാണ് ഭോക്താവാണ് എന്നുള്ള സ്വാനുഭവത്തിലൂടെ പ്രകടമാകുന്നു. ഇതാണ് മീമാംസകന്റെ അനുഭവം. ഞാൻ കർമ്മം ചെയ്യും, ഫലത്തെ അനുഭവിക്കും, അതാണ് കർത്തൃഭോക്തൃരൂപ അഭിമാന ലക്ഷണം. ഇത് നശിക്കണം, ഇതവർക്ക് നശിച്ചില്ല കർമ്മകാണ്ഡികൾ. തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനേണ, ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം. അതുകൊണ്ട് അവരുടെ അജ്ഞാനം നശിച്ചില്ല, അതുകൊണ്ടാണ് കർമ്മകാണ്ഡത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ കർമ്മകാണ്ഡത്തെ ഭാഷ്യകാരനോട് പൂർണ്ണമായും നിഷേധിക്കുന്നു. അജ്ഞാനം കൊണ്ടാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം അവരിലില്ല, അവർ ശരിയായ വഴിയിലല്ല സഞ്ചരിക്കുന്നത്. പിന്നെ കർമ്മ ഉപയോഗിയാണെന്ന് പറയുന്നതോന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ മുഖ്യമായും നിഷേധിക്കുന്നത് കാമ്യകർമ്മങ്ങളെയാണ്. കാരണം സ്വർഗം ആദി ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അത്തരം ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുക അല്ലെങ്കിൽ അത്തരം ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുക, അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവുമെന്ന് ഭാഷ്യകാരൻ പറയുന്നു. കാമനയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം തന്നെ ഉണ്ടാവും. അശം നിഷ്കാമ കർമ്മത്തെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ കാമ്യകർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്യാൻ കഴിയത്തില്ല. കാമ്യകർമ്മങ്ങൾ കാമനുള്ളവനെ ചെയ്യാൻ പറ്റും, സ്വർഗത്തെ കാമിക്കുന്നവനല്ല സ്വർഗ ജ്യോതിഷ്ഠോമം ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ കാമനുള്ളവനാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്, അവൻ സ്വർഗത്ത് പോകും. അത്തരം കർമ്മങ്ങൾ കൊണ്ടൊരിക്കലും ആത്മബോധം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിച്ച് തന്നെ തീരണം. ഇത് തന്നെയാണ് ഭാഷ്യകാരൻ പറയുന്നത്. പിന്നെ എങ്ങനെ പൂർവ്വകാണ്ഡം ഉപകരിക്കും എന്ന് പറയുന്നു? അത്തരം കാമനകളില്ലാതെയുള്ള കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളും മറ്റും. വൈദികന്മാരെ സംബന്ധിച്ച് നിത്യകർമ്മവും പ്രധാനമാണ്, അത് ചെയ്യുക കാമനയില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ. അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. അങ്ങനെ വേദം ജ്ഞാനത്തിന് ഉപകരിക്കുന്നു, കർമ്മകാണ്ഡം ജ്ഞാനത്തിന് ഉപകരിക്കുന്നു. അപ്പോൾ കർമ്മകാണ്ഡം ജ്ഞാനത്തിന് ഉപകരിക്കുന്നു എന്ന് പറയുന്നിടത്തും കർമ്മകാണ്ഡത്തിന്റെ ഭൂരിപക്ഷവും നിഷേധിച്ചിട്ടാണ് പറയുന്നത്. നിത്യകർമ്മം അല്പമേ ഉള്ളൂ, ചെറിയൊരു ഭാഗമേ ഉള്ളൂ, അതിനെ മാത്രം ചെയ്യുക, അതിൽ കാമനകളില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിഷ്കാമമായി ചെയ്യുന്നു, അങ്ങനെ അതുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആ ചിത്തശുദ്ധി തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നു. അതുകൊണ്ട് പൂർവ്വകാണ്ഡവും തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ പൂർവ്വകാണ്ഡം മുഴുവൻ തത്വജ്ഞാനത്തിന് ഉപകരിക്കും എന്നുള്ള രീതിയിലല്ല. ഇനി നിത്യകർമ്മങ്ങൾ ജന്മാന്തരങ്ങളിൽ ചെയ്ത് ചിത്തശുദ്ധിയെ ഉള്ള ഒരാൾ, കാമനകളെല്ലാം കുറഞ്ഞ ഒരാൾ, ഈ ജന്മത്തിൽ എന്തെങ്കിലും പ്രാരബ്ധ വിശേഷാൽ കാമ്യകർമ്മത്തിൽ ഏർപ്പെട്ടാലും പൂർവ്വപുണ്യം കൊണ്ട് ആ കർമ്മം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ചിത്തശുദ്ധി വരികയും അങ്ങനെ വരുമ്പോൾ അയാൾ ആ കാമ്യകർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യും, എന്നാലും കർമ്മത്തെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഗീതാഭാഷയത്തിലൊരിടത്ത് തുടക്കത്തിൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ചെറിയ അംശത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, ഭൂരിപക്ഷത്തെയും ഭാഷ്യകാരൻ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വൈദിക കർമ്മങ്ങളിലെ ഈ ഫലങ്ങൾ, സ്വർഗാദി ഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനുള്ള കാമം, അതുകൊണ്ടുള്ള കർമ്മം, ഇതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് കർമ്മകാണ്ഡി അവന്റെ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ടില്ല. യാവധി തന്ന അപനീയതെ, ഈ അജ്ഞാനത്തെ നശിപ്പിക്കാത്തിടത്തോളം കാലം താപതയം കർമ്മഫലരാഗദ്വേഷാദി സ്വാഭാവിക ദോഷപ്രയുക്ത ശാസ്ത്രവിഹിത പ്രതിഷിദ്ധാദി ക്രമേണാവി പ്രവർത്തമാനോ മനോവാക്കായി ദുഷ്ടാദിഷ്ടാനിഷ്ടസാധനാനി അധർമ്മസഞ്ജകാനി കർമാണി ഉപചിനോതി ബാഹുല്യേന സ്വാഭാവിക ദോഷബലീയസ്ത്വാ തദ്സ്ഥാവരാന്തോ അധോബുദ്ധി എന്നിൽ, ഈ വൈദിക കർമ്മങ്ങൾ ഇത്രയും ദോഷമുള്ളതാണെങ്കിൽ എന്തിനത് സ്വീകരിക്കണമെന്ന് പറയുന്നു. ഭാഷ്യകാരം പറയുന്നത് ഈ ലൗകികമായ കർമ്മങ്ങളെക്കാളും അത് ശ്രേഷ്ഠമാണ്. വൈദിക കർമ്മം ലൗകികമായ ഈ കർമ്മങ്ങളെ അതിക്രമിക്കാനുള്ളതാണ്. ആ വൈദിക കർമ്മത്തിൽ തന്നെ കാമ്യനിഷിദ്ധങ്ങൾ ഒഴിവാക്കിയിട്ട് കേവലം നിത്യകർമ്മങ്ങൾ, അത് സുരേശ്വരാചാര്യസ്വാമികളും ഇത് വാർത്തകത്തിൽ അത് തന്നെ സമർത്ഥിക്കുന്നു. വൈദിക കർമ്മത്തിൽ ഇത്രയും ദോഷമുണ്ടെങ്കിൽ എന്തിനത് സ്വീകരിക്കണം പറയുന്നു. അതിന് സ്വീകരിക്കേണ്ട ഒരു അംശമുണ്ട്, അത് സ്വീകരിക്കും.

0: അത് ഈ സ്വാഭാവികമായ കർമ്മത്തെക്കാളും നല്ലതാണ്. സ്വാഭാവികമായ കർമ്മം എന്ന് വെച്ചാൽ ശാസ്ത്രം നിർദ്ദേശിക്കാത്ത കർമ്മം, അതാണ് സ്വാഭാവിക കർമ്മം. ആ കർമ്മത്തിൽ ശാസ്ത്ര സംസ്കാരമില്ലാത്തവന് ധർമ്മമേത് അധർമ്മമേതെന്ന് അറിയാൻ പറ്റത്തില്ല. അവൻ ധർമാധർമ്മങ്ങളെല്ലാം ചെയ്യും, അതിന്റെ ഫലമായിട്ട് അവന് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അതൊഴിവാക്കണം എന്ന് പറയുന്നു. യാവധ്യതത്ര അപനീയതെ, അവന്റെ അജ്ഞാനത്തെ അവൻ നശിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം തവ കർമ്മഫല രാഗദ്വേഷാദി സ്വാഭാവിക ദോഷ പ്രയുക്ത. കർമ്മഫലത്തിലുള്ള രാഗദ്വേഷങ്ങളെ കൊണ്ട് അത് സ്വാഭാവികമായ ദോഷമാണ്. അതുകൊണ്ട് ശാസ്ത്രവീത പ്രതിഷിദ്ധ അതിക്രമേണ അഭിപ്രവൃത്തമാണ്. അവനെന്ത് ചെയ്യുന്നു, ഈ അജ്ഞാനം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ, രാഗദ്വേഷങ്ങളുണ്ടെങ്കിൽ, ശാസ്ത്രവിധികളെയൊന്നും മാനിക്കാതെ പ്രവർത്തിക്കും, തോന്നിയതുപോലെ പ്രവർത്തിക്കും, നിഷേധവും പ്രവർത്തിക്കും എന്നർത്ഥം. മനോവാക്കായി ഹേ ദുഷ്ടാനുഷ്ട ദുഷ്ട അദുഷ്ട അനിഷ്ട സാധനാനി അധർമ്മസഞ്ജകാനി, അവൻ അവന്റെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദുഷ്ടമായ ഫലങ്ങൾ അദുഷ്ടമായ ഫലങ്ങൾ ഇതിനൊക്കെയുള്ള സാധനങ്ങളായിട്ടുള്ള അധർമ്മസഞ്ജകാനി, അധർമ്മം എന്ന പേരുള്ള കർമാണി ഉപജനോതി, കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു, ബാഹുല്യേന അത് ചെയ്യും. അതുകൊണ്ട് അവന്റെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അവന് പാപപുണ്യങ്ങളുണ്ടാകും. എന്തുകൊണ്ട്? സ്വാഭാവിക ദോഷബലിയസ്വ, ഒരു ജീവനിൽ ഇരിക്കുന്നത് സ്വാഭാവിക ദോഷത്തിന്റെ ആധിക്യമാണ്. സ്വാഭാവിക ദോഷം എന്ന് പറയുന്നതാണ് രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങളൊക്കെ, അതാണ് ജീവൻ അധികമായിട്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ശാസ്ത്രം കൊണ്ട് ഉള്ള സംസ്കാരത്തിലൂടെ സാധ്യമാകും. സ്വാഭാവികമായും ഇതെല്ലാം ഈ ദോഷങ്ങളിരിക്കുന്നതുകൊണ്ട് ഒരുവൻ എല്ലാ നിയമങ്ങളെയും ഉല്ലംഘിച്ച് പ്രവർത്തിക്കും, അതവന് അനിഷ്ടത്തിന് കാരണമായി തീരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് മനഃശുദ്ധിക്ക് വേണ്ടി വേദത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം അനുഷ്ഠിക്കാം, എന്നാൽ ഭൂരിപക്ഷത്തെയും ത്യജിക്കണം, അതാണ് പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ അവൻ സ്വാഭാവികമായി അവന്റെ ശാസ്ത്ര പ്രമാണത്തെ സ്വീകരിക്കാതെ പ്രവർത്തിച്ചാലോ സ്ഥാവരാന്തോ തഥ സ്ഥാവരാന്ത അധോഗതി, അവന് വൃക്ഷലതാദികൾ വരെയുള്ള ജന്മങ്ങളുണ്ടാവും, അത് അധോഗതിയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേദം ശരീരാതിരിക്തമായ ആത്മാവിനെ കുറിച്ച് പറയുന്നതും അവിടെ വൈദികമായ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതും എന്നാണ് ഭാഷകാരം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.